0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Vyavasambhadam, Sambhadam Shabdathinte Artham, Ivide Kshayam, Karma Kshayam Vare. Tavat tasmin chandramandale ushitva thanantaram edameva vachyamanam adhvanam margam punar nivartante. Tavat tasmin chandramandale ushitva chandramandalathil vasichitte athanantaram thudarnu edameva vachyamanam adhvanam punar margam punar nivartante. ഇനി പറയാൻ പോകുന്ന വഴിയെ അവർ മടങ്ങി വരുന്നു. പുനർനിവർത്തന രീതി പറയുക, പൂർവമൊക്കെ അസഹൃത് ചന്ദ്രമണ്ഡലം ഗത നിവർത്താശ്ച ആസന്നി ഗമ്യതി. പുനർനിവർത്തന്ത എന്നാ പറയുന്നത്? വീണ്ടും മടങ്ങി വരുന്നു. എന്താ വീണ്ടും മടങ്ങി വരുന്നു എന്ന് പറയുന്നത്? പലതവണ പോയി മടങ്ങി വന്നാലേ വീണ്ടും മടങ്ങി വരും എന്ന് പറയാൻ പറ്റും. ഈ ജീവൻ, ആ ജീവൻ അനാദിയാണ്, ആദിയില്ല. ഇതെല്ലാം അനാദിയാണ്. ജന്മം അനാദിയാണ്, നമ്മുടെ കർമ്മം അനാദിയാണ്, പ്രപഞ്ചം അനാദിയാണ്, ഈ ശരീരം അനാദിയാണ്. അതുകൊണ്ട് പുനർ എന്ന് പറഞ്ഞു. പുനർനിവൃത്തം തേതി പ്രകാ പുനരൊക്കെ അസഹം ചന്ദ്രമണ്ഡലം ഗതാ നിവൃത്ത. പലതവണ ചന്ദ്രമണ്ഡലത്തിൽ പോയി മടങ്ങി വന്നിട്ടുണ്ടെന്ന് ഒരാൾ വീണ്ടും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇനി വൈദികമായ കർമ്മങ്ങൾ ചെയ്യണം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ചന്ദ്രമണ്ഡലത്തെ കാണണം, അവിടെ ദേവന്മാരോടൊപ്പം ആനന്ദം അനുഭവിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് പലതവണ കഴിഞ്ഞു. ഇതിനകം തന്നെ അസഹൃത് പലതവണ പോയി വന്നു കഴിഞ്ഞു. അസന്നിധി ഗമ്യതി തസ്മാതിഹ ലോകേ ഇഷ്ടാദി കർമ്മ ഉചിത്യ ചന്ദ്രം ഗച്ഛന്തി. അതുകൊണ്ട് തക്ഷയെ ചാവർത്തന്തി. വീണ്ടും ഇതൊന്നുകൂടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് തുടക്കം ഒന്നും ആദ്യം സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അനാദിയാണ്. കാരണം അതിൽ നിന്ന് ഒഴിയുന്നത് മുക്തൻ മാത്രം. ഈ സംഭവങ്ങളെല്ലാം എത്രയോ തവണ ആവർത്തിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഇന്ന് സംഭവിക്കുന്നതെല്ലാം തന്നെ ഒന്നൊഴികെ മുക്തനൊഴികെ ബാക്കിയെല്ലാം. അതുകൊണ്ട് ഇതൊന്നും പുതിയതല്ല. ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും പുതിയതല്ല. എന്തെല്ലാം മാറ്റങ്ങളും, നന്മയും തിന്മയും എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം അനന്തമായ ആവർത്തി എന്നൊന്ന് മാത്രം. ഇത്ര ആവർത്തി എന്ന് പറയാൻ പറ്റില്ല. എത്ര തവണ ചന്ദ്രലോകത്തിൽ പോയി വന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അനാദി എന്ന് പറയുന്നത് അനന്തവുമാണ്. അപ്പൊ അനന്തതയുടെ ഒരു ഭാഗം മാത്രം വെളിപ്പെടുന്നതാണ് വർത്തമാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പലതവണ ഇതിൽ നിന്നും മുക്തനാകാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു വ്യത്യാസവും കൂടാതെ ഇങ്ങനെ പുതുമയാണ്. ലോകം പരിണമിച്ച് പുതിയൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വൃഥാ സങ്കല്പിക്കുകയാണ്. ഇതൊന്നും പുതിയ ദിശയല്ല, ഇതെല്ലാം വളരെ പഴയ ദിശയാണ്. പണ്ട് പോയ വഴി തന്നെ വീണ്ടും പോകുന്നു, വീണ്ടും പിന്നിലേക്ക് പോകുന്നു, വീണ്ടും ഇത് സംഭവിക്കുന്നു. ഇതിന്റെ ഗതി ചാക്രികമാണ്. എന്നുവെച്ചാൽ ഇതിങ്ങനെ ഒരു വൃത്തം പോലെ സംഭവിച്ചുകൊണ്ടേ ഒന്ന് കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. അസഹൃത് ചന്ദ്രമണ്ഡലം ഗതാന്ന് വൃത്താശ്ചാസന. അതുകൊണ്ട് പലതവണ പോയി വന്നു ചന്ദ്രമണ്ഡലത്തിൽ. ഇതിന്റെ മിതി തസ്മാതിഹ ലോകെ ഇഷ്ടാദി കർമ്മ ഉപജിത്യ ചന്ദ്രം ഗച്ഛന്തി. അതുകൊണ്ട് ഈ ജന്മത്തിലും ഈ കൽപ്പത്തിലും എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയും ഇഷ്ടാദി കർമ്മ ഉപജിത്യ, ഇഷ്ടാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ചന്ദ്രം ഗച്ഛന്തി. ചോദിക്കും, അത് ഇപ്പോ നമ്മളാരും ഇത് ചെയ്യുന്നില്ല, പോകുന്നില്ല, അതൊക്കെ പലതവണ ചെയ്തു കഴിഞ്ഞു. ഒരു കൽപ്പത്തിൽ തന്നെ പലതവണ ചെയ്തു, ഇപ്പൊ ചെയ്യുന്നില്ലല്ലേ, ഇനി ഒട്ടും ചെയ്യത്തില്ല. പക്ഷെ വീണ്ടും ചെയ്യേണ്ടി വരും. കൽപ്പ അവസാനത്തിൽ അടുത്ത കൽപ്പം വീണ്ടും ആവർത്തിക്കുമ്പോൾ ദീർഘമായ പ്രളയത്തിന് ശേഷം വീണ്ടും ഇതെല്ലാം ആദ്യം പോലെ എല്ലാം ആവർത്തിക്കുന്നു. വാനരനാകുന്നു, പിന്നെ മനുഷ്യനാകുന്നു, ഇതൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം ആവർത്തിക്കുന്നു. തക്ഷേ ചാവർത്തന്റെ ക്ഷണമാത്രമോ വിത്തത്രത്താകുന്ന ലഭ്യതയെ. പക്ഷേ ഒരിടത്തോന് സ്ഥിരതയില്ല, സംസാരത്തിൽ സ്ഥിരതയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും, ഇവിടെ നിന്നോ ഇവിടെ നിന്നും പോയി കഴിയും. ക്ഷണമൊക്കെ അവിടെ ഉറച്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിടത്ത് സാധ്യത. സ്ഥിതി നിമിത്ത കർമ്മക്ഷയ, എന്തുകൊണ്ട് കർമ്മം ക്ഷയിച്ചു പോകും? കർമ്മം ക്ഷയിക്കുന്നതുവരെ ഇവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. സ്നേഹക്ഷയാധിപ പ്രദീപസ്യ, ലോകത്ത് കണ്ണുള്ള ദീപം ഏതുവരെ ജ്വലിക്കും? എണ്ണ പറ്റുന്നതുവരെ. അതുവരെ ദീപത്തിന് ജ്വലിക്കാൻ പറ്റും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കർമ്മം ക്ഷയിക്കുമ്പോൾ ശരീരം നശിക്കുന്നു, ജീവൻ വിടുന്നു. അവിടെ സ്നേഹക്ഷയ എണ്ണ പറ്റുമ്പോൾ, ആ കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ അവിടെ വിടുന്നു. ഇത് എത്രയോ തവണ ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ സംസാരം വിളിക്കുന്നു, ഇതിൽ നിന്നുള്ള മോചനം അതാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇതിനെ വർണ്ണിക്കുന്നതെന്ന് ഭാഷകാരൻ. എന്തിനൊക്കെ വർണ്ണിക്കണം? അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും പോകുന്നു കാണുന്നില്ല, വരുന്നു കാണുന്നില്ല. ഇന്ന് സംസാരത്തിന്റെ വ്യാപ്തിയെ കാണിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് മോചനത്തിനൊരു വഴിയുണ്ട്, ഇത് അവസാനിപ്പിക്കും. അതിനു വേണ്ടി തന്നെ വർണ്ണിക്കുന്നു. വിവേകി അത് മനസ്സിലാക്കും, ഇതിങ്ങനെ പോകുന്ന കാര്യമില്ല, ഇതിവിടെ അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന്റെ മാർഗത്തെ കുറിച്ച് അവർ ചിന്തിക്കും. തത്രക്കും ഏന കർമ്മണ ചന്ദ്രമണ്ഡലം ഇവിടെ തസ്യ കർമ്മശേഷി തസ്മാത് അവരോഹണം കിംബാ സ്ഥാപശേഷി. ഇവിടെ സംശയമാണ്, ഒരാൾ ഒരു കർമ്മത്തെ സമ്പാദിച്ചു, ഇവിടെ ഒരു സംസ്കാരത്തെ സമ്പാദിച്ചു, നേരെ ചന്ദ്രമണ്ഡലത്തെ. അവിടെ പറഞ്ഞു യാവസ്സംവാദം കർമ്മക്ഷേമരെ അവിടെ താമസിക്കുന്നു. ചോദിക്കുന്ന അവിടെ സർവകർമ്മങ്ങളും ക്ഷയിക്കുകയാണോ അവിടെ, അതോ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? അത്രയ്ക്കും മീന കർമ്മണ ചന്ദ്രമണ്ഡലമാരുടെ തസ്യ സർവസ്യക്ഷി സർവകർമ്മം ക്ഷണിക്കുകയാണ്, അവിടെ നശിക്കുന്നു. തസ്മാത് അവരോഹണത്തിന് ശേഷമാണ് അവിടെ നിന്ന് അവരോഹണം, ഇറക്കം, ആരോഹണം, കയറ്റം. ഇറക്കത്തിൽ സർവം അവിടെ ഒടുങ്ങിയിട്ടാണോ വരുന്നത്? കിംബാസാവശേഷോ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? ഇത് വിവാദമുള്ള കാര്യമാണ്. ഭാഷകാരന് മുമ്പും പലരും ഈ വിഷയത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഭാഷകാരൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കിം തഥ, എന്താ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? ഒരുപക്ഷെ ചോദിക്കുന്നു, എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ പോയി കർമ്മം അവസാനിച്ചു, ഇവിടെ തിരിച്ചു വന്നു. ഇത്രയും അറിഞ്ഞാൽ പോരെ, പിന്നെ മുഴുവനൊടുങ്ങിയു, പിന്നെ ശേഷിക്കുന്നു. ഇത്തരം അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ്? അതിന് സമാധാനം പറയുന്നു, യതി സർവസ്യമക്ഷയ കർമ്മ ചന്ദ്രമണ്ഡലത്തെ സേവമോക്ഷപ്രാപ്തമായി. യാവസ്സംവാദം എന്ന് പറയുന്നതിന്റെ അർത്ഥം കർമ്മം ക്ഷയിച്ചപ്പോഴെന്നാണ്. അവിടെ സർവകർമ്മങ്ങൾ ക്ഷയിച്ചെങ്കിൽ അവിടെ വെച്ച് മോക്ഷം കിട്ടും. അത് പറയുന്നുണ്ട്, ആദിത്യ ലോകത്തിൽ സർവകർമ്മങ്ങളിൽ ക്ഷയിച്ച് അവിടെ ചിലർക്ക് മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, കർമ്മം ക്ഷയിക്കാത്തവർ മടങ്ങി വരുന്നു എന്നും പറയും. ചന്ദ്രലോകത്തിലോ സംഭവിക്കുമോ സർവകർമ്മവും ക്ഷയിച്ച് അവിടെ ചിലർക്ക് മുക്തനാകാൻ കഴിയുമോ? ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സർവസേവക്ഷയ കർമ്മ ചന്ദ്രമണ്ഡല സേവമോക്ഷ പ്രാപ്തമായി. ഇഷ്ടതാവ് തത്രയോ മോക്ഷസ്യ എന്ന വേദി. എന്തിനാതൊക്കെ ചിന്തിക്കാൻ പോകുന്നു? അവർ കർമ്മം ക്ഷയിച്ചോട്ടെ, അങ്ങനെ സ്വീകരിച്ചോട്ടെ, എന്തിനു ചിന്തിക്കണം? തഥാഗത സിഹ ശരീര ഭോഗാതി സംഭവം. അവിടെ കർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരുന്നു എന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീണ്ടും അങ്ങനെ ശരീരം ലഭിക്കും. അതിനൊക്കെ സമാനം പറയേണ്ടി വരും. തഥശേഷേണ ഇത്യാദി സ്മൃതി വിരോധശസ്യ, അതുകൊണ്ട് തഥശേഷേണ എന്ന് സ്മൃതി പറഞ്ഞിരിക്കുന്നു. വർണ്ണാശ്ച ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠ പ്രത്യകർമ്മഫലം അനുഭൂയ തഥശേഷേണ വിശിഷ്ട ദേശ ജാതി കുല രൂപ ആയു ശ്രുത വൃത്ത വിത്ത സുഖ മീതസ്വ ജന്മ പ്രതിബദ്ധത്തെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഗൗതമ സ്മൃതിയാണ്. ശങ്കരാചാര്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മൃതിയാണ് ഗൗതമ സ്മൃതി. അതിൽ പറയുന്നുണ്ട് എന്താണ് തഥശേഷേണ, പിന്നീട് അവന്റെ കർമ്മത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ വന്ന് വിശിഷ്ടമായ ദേശകാലങ്ങളിൽ ജനിക്കുന്നു. കർമ്മത്തിനനുസരിച്ച് അനുകൂലമായ രൂപം, സ്ത്രീ പുരുഷൻ തുടങ്ങിയ രൂപം, ആയുസ്, അല്പായുസ്, ദീർഘായുസ് തുടങ്ങിയവ എല്ലാം അവനിവിടെ ലഭിക്കുന്നു. വിദ്യ, വിത്തം, ബുദ്ധി, ആനന്ദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവനിവിടെ ലഭിക്കുന്നു. അതിലെല്ലാം ഈ കർമ്മശേഷിച്ച കർമ്മങ്ങൾ കാരണമാണ്. അതാണല്ലോ ഒരാൾ അനുകൂലമായ സാഹചര്യത്തിൽ ജനിക്കുന്നു, ചിലർ പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, അനുഭവത്തിലാണ്. എന്താ കാരണം അങ്ങനെ വരുന്നത്? ജീവന്മാർ, എല്ലാ ശരീരത്തിലും ഇരിക്കുന്നത് ജീവന്മാർ, തുല്യമാണ്, ചൈതന്യമാണ്. പക്ഷെ ചിലർക്ക് വളരെ അനുകൂലമായ സാഹചര്യം കിട്ടുന്നു, ഭൗതികമായും ആധ്യാത്മികമായും. ചിലർക്ക് അങ്ങനെയല്ല, വളരെ പ്രതികൂലമായ സാഹചര്യം കിട്ടുന്നു. ചിലരുടെ അനുകൂല സാഹചര്യത്തെ നശിച്ചു പോകുന്നു, ചിലരുടെ അനുകൂല സാഹചര്യത്തെ രക്ഷപ്പെടുന്നു, ചിലര് പ്രതികൂല സാഹചര്യത്തിനും ഉയർന്നു വരുന്നു, ചിലര് പ്രതികൂലത്തിൽ നശിച്ചു പോകുന്നു. അപ്പോ ഈ വൈചിത്ര്യം ജീവലോകത്ത് കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ട്? ഇതിനെന്ത് കാരണം? കർമ്മമാണ് കാരണം. അതാണ് പറഞ്ഞു വരുന്നത്. സ്മൃതി അതാണ് പറയുന്നത്. അതുകൊണ്ട് സർവകർമ്മവും അവിടെ ഒടുങ്ങുന്നില്ല. ഇഷ്ട കൂർത്ത ദത്ത വ്യതിരീകീണാവി മനുഷ്യലോകെ ശരീര ഉപഭോഗ നിമിത്താനി കർമാണി അനേകാനി സംഭവതി എന്ന ചേഷാം ചന്ദ്രമണ്ഡല ഉപഭോഗ അതോ അക്ഷയമാനക്കാനി. അത് പറയുന്നു, ഒരുവൻ ഇവിടെ വന്നു, അവന്റെ പുണ്യം കൊണ്ട് അവൻ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജനിച്ചു,

വ്യതിരേകീനാമി. ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യത്തക്ക സാഹചര്യങ്ങൾ അവിടെ ജനിക്കും. അത് മനുഷ്യലോകി ജനിക്കുന്നു, അവൻ അവിടെ കർമ്മം ചെയ്യുന്നു, അനുകൂലമായ കർമ്മങ്ങൾ ചെയ്യുന്നു. അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ അവസരം അജീവൻ ഏത് രൂപത്തിൽ വന്നാലും ശരി, പുരുഷനായി വന്നാലും ശരി, സ്ത്രീയായി വന്നാലും ശരി, അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ജനിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ജനനത്തോടുകൂടി അത്തരം സാഹചര്യങ്ങൾ അവരെ എത്തിക്കുന്നു. അത് സംഭവിക്കുന്നതാണ് കർമ്മത്തിന്റെ ശക്തി. അവിടെ അത് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു കർമ്മങ്ങളും ചെയ്യുന്നു, മറ്റു കർമ്മങ്ങളും ചെയ്യാം. അങ്ങനെ വരുന്നവനിൽ തന്നെ എന്താണ് പൂർവ്വ ജന്മങ്ങൾ ചെയ്ത മറ്റു കർമ്മങ്ങളുടെ സംസ്കാരവും കാണും. അതാണ് ഇഷ്ടാപൂർത്ത ദത്ത വ്യതിരേകേണാതി മനുഷ്യലോകെ ശരീര ഉപഭോഗ നിമിത്താനി കർമാണി അനേകാനി സംഭവന്തി. കർമ്മങ്ങൾ അനേകമാണ്. ഓരോ ചിന്തയും ഓരോ വാക്കും ശരീരത്തിന്റെ ഓരോ ചലനം പോലും കർമ്മമാണ്. മനസ്സിന്റെ ചലനം കർമ്മമാണ്. ഓരോ ഇന്ദ്രിയങ്ങളുടെയും ചലനം കർമ്മമാണ്. ഇഷ്ടാപൂർത്ത ദത്തം എന്ന് പറയുന്നത് മാത്രമല്ല കർമ്മങ്ങൾ, അനേക കർമ്മങ്ങളുണ്ട്. ഇന്നത്തെ ശ്യാമചന്ദ്രമണ്ഡലം ആ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലം അതിനെ ചന്ദ്രമണ്ഡലത്തിൽ അതിന്റെ അനുഭവമുള്ള കാരണം ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപകർമ്മങ്ങളുണ്ട്. ആ പാപകർമ്മങ്ങളുടെ ഫലമായ ദുഃഖം അവിടെ അനുഭവിക്കുന്നില്ല. അവിടെ സത്കർമ്മങ്ങളുടെ ഫലമായ പുണ്യം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അപ്പോ ആ കർമ്മങ്ങൾ അത് അക്ഷീണാനി താനി, അത് ക്ഷയിക്കുന്നില്ല, നശിക്കുന്നില്ല. മറ്റു കർമ്മങ്ങൾ ഏത് കർമ്മമാണോ ചന്ദ്രമണ്ഡലത്തിൽ എത്താൻ സഹായിച്ചത് ആ കർമ്മങ്ങളുടെ ഫലം അവിടെ അനുഭവിക്കുന്നു, കർമ്മം ക്ഷയിച്ചു, അത് ക്ഷയിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. ഭക്ഷണം വയറ് നിറയുക, ഭക്ഷണം തീരാതിരിക്കുക, അത് സംഭവിക്കില്ലല്ലോ. വയറും നിറയുന്നതിനനുസരിച്ച് ഭക്ഷണം തീർന്നുകൊണ്ടേ, അതുപോലെ ആനന്ദം അനുഭവിക്കുന്നതിനനുസരിച്ച് കർമ്മം ക്ഷയിച്ചുകൊണ്ടേ, ജീവൻ ജനിക്കുന്നതിനനുസരിച്ച് എണ്ണ വറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനു മുമ്പുള്ള അനേക ജന്മങ്ങളിലെ കർമ്മങ്ങൾ, കർമ്മം എന്നൂടെ പറയുന്ന കർമ്മ സംസ്കാരം അക്ഷരണാനി താങ്ങി, അത് ക്ഷയിക്കുന്നില്ല, അതാ ജീവന് ശേഷിക്കുന്നു. തന്നിമിത്തം ചന്ദ്രമണ്ഡലം ആരൂഢാഹ തന്നിവ ക്ഷീണാനി വിരോധ. അതുകൊണ്ട് എന്നിമിത്തം ചന്ദ്രമണ്ഡലമാർ ഏതൊരു കർമ്മമാണോ അയാളെ ചന്ദ്രമണ്ഡലത്തിൽ എത്തിച്ചത് തന്നിവ ക്ഷീണാനി, അതാണ് നശിച്ചത് വിരോധ. അതുകൊണ്ട് വിരോധമെന്ന ശേഷ ശബ്ദ സർവീഷാം കർമ്മത്വ സാമാന്യാത് അവിരുദ്ധം തഥശേഷേണ എന്ന് പറയുന്ന എന്താണ്? മറ്റു കർമ്മങ്ങൾ ഏതെല്ലാം കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സംസ്കാരം അത് ശേഷിക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വന്നിട്ട് ഏത് ജന്മമാണോ കിട്ടേണ്ടത് പ്രാപിക്കുന്നു. അതേ വെച്ചാൽ തത്രയോ മോക്ഷസ്യാതി ദോഷാഭാവം. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ മോക്ഷം സംഭവിക്കുന്നില്ല. ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത് ചന്ദ്രമണ്ഡലത്തിൽ എത്തിയിട്ടും അവിടെ മോക്ഷം ലഭിക്കുന്നില്ല. വിരുദ്ധ അനേക ജോലി ഉപഭോഗ ഫലാനാം ച കർമ്മണം ഏകീകസ്യ ജന്തു ആരംഭകത്വ സംഭവ. വിരുദ്ധങ്ങളായ, വിരുദ്ധങ്ങളെന്ന് പറയുന്നതാണ് മനുഷ്യൻ, പശു, പക്ഷി തുടങ്ങി വിരുദ്ധങ്ങളായ അനേക യോനി ഉപഭോഗ ഫലാനാം, അനേക ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടതുണ്ടവൻ കർമ്മങ്ങൾ. കർമ്മണം ഏകീകസ്യ ജന്തുരാരംഭത്തെ സംഭവമാണ്. അതെല്ലാം എന്ത് ചെയ്യുന്നു? ഓരോ കർമ്മങ്ങളും ഓരോരോ ജന്മത്തെ ആരംഭിക്കുന്നു. മനുഷ്യനായി, മൃഗമായി, പക്ഷിയായി, ഇങ്ങനെ ഓരോരോ ജന്മത്തിനത് കാരണമായിത്തീരുന്നു. ഏകസ്മിൻ ജന്മനി സർവകർമ്മണാം ക്ഷയോപദ്ധ്യത. അതുകൊണ്ട് ഒരു ജന്മത്തിൽ സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നില്ല. പറയുന്നു ബ്രഹ്മഹത്യാദേശ ഏകൈകസ്യ കർമ്മം അനേക ജന്മ ആരംഭകത്വ സ്മരണ. ബ്രഹ്മഹത്യ പോലെയുള്ള കുടുംബപാപങ്ങൾ അനുഷ്ഠിക്കുന്നവന് എന്താണ്? അത് ഒരു കർമ്മം തന്നെ.

0: അനേക ജന്മത്തിന് കാരണമായി തീരുന്നു. അനേക നീച ജന്മങ്ങളെ അവൻ പ്രാപിക്കേണ്ടി വരുന്നു. ബ്രഹ്മഹത്യ എന്ന് പറയുന്ന ഒരു ദുഷ്കർമ്മങ്ങൾ, ബ്രഹ്മഹത്യാദേശ ഏകൈകസ്യ കർമ്മണം, ഒരു കർമ്മത്തിന് അനേക ജന്മാരംഭകത്വ സ്മരണ. സ്ഥാവരാദി പ്രാപ്താനാം ച അത്യന്തമൂഢാനാം ഉത്കർഷ ഹേതുസു കർമ്മണ ആരംഭകത്വ അസംഭവ. അത് മാത്രമല്ല, ഇവിടെ തിരിച്ചു വന്നു മനുഷ്യനായിരിക്കണമെന്ന് യാതൊരു ഉറപ്പും. സ്ഥാവരാദി ജന്മത്തെ പ്രാപിക്കാം, വൃക്ഷലതാദികളെ പ്രാപിക്കാം, പശുപക്ഷാദി രൂപത്തെ പ്രാപിക്കാം. അവിടെ അത്യന്തമൂഢാനാം, അവിടെ ഉത്കർഷഹേതു കർമ്മനാരംഭകത്വ അസംഭവം. അവന് ഉത്കർഷത്തിനുള്ള ഒരു കർമ്മം പിന്നെ അവിടെ ഉണ്ടാകുന്നില്ല. സത്കർമ്മം ചെയ്ത് ഇനി ചന്ദ്രമണ്ഡലത്തിലേക്ക് പൊയ്ക്കളയാം നാശിക്കാൻ അവിടെ യാതൊരു വഴിയും കർമ്മമേ ഇല്ല. ആ ജന്മങ്ങളെല്ലാം എന്തിനു വേണ്ടി? മുമ്പ് ചെയ്ത കർമ്മം കൊണ്ട് ഫലത്തെ അനുഭവിച്ച് ആ ശരീരത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം. ഉത്കർഷത്തിനവിടെ യാതൊരു ഹേതുക്കളുമില്ല. ഗർഭഭൂതാനാം കർമാസംഭവേ സംസാര അനുപത്തി തസ്മാത് നൈകസ്മിൻ ജന്മനി സർവേഷാം കർമ്മണാം ഉപോക്ത. ജീവന്റെ സ്വഭാവം എന്താണ്? അത് ഓരോ ജന്മത്തെ പ്രാപിക്കും. ആ ജന്മപ്രാപണം എന്ന് പറയുന്നത് എന്താണ്? ആദ്യം അത് ഗർഭരൂപത്തിലാകുന്നു, പിന്നീട് ജനന രൂപത്തിലാകുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജനനം എന്ന് പറയുന്നതാണ് ഗർഭഭൂതാനാഞ്ച സ്ത്രംസമാനാണ്. ആദ്യം ബീജരൂപത്തിൽ ഗർഭസ്ഥ ശിശുവാകുന്നു, അവിടെ നിന്ന് വീണ്ടും അവന്റെ യാത്ര തുടരുന്നു. അങ്ങനെയുള്ള ഈ ജീവന്മാർക്ക് കർമാസംഭവേ, കർമ്മം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംസാര അനുഭവത്തിൽ പിന്നീട് അവർക്ക് സംസാരമില്ലാതെ. അതുകൊണ്ട് തസ്മന്നേകസ്മിൻ ജന്മിന് സർവേഷാം കർമ്മണം. അതുകൊണ്ട് ഒരു ജന്മത്തിൽ സർവകർമ്മങ്ങളെയും അനുഭവിക്കുക, ഫലത്തെ അനുഭവിക്കുക സാധ്യമല്ല. ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം മാത്രം. ഈ അനുഭവം ഇങ്ങനെ നിലനിൽക്കെ ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് മറ്റുള്ള കർമ്മങ്ങളെ ഫലം കൊടുക്കുന്നതിന് തടസ്സമായിട്ടാണ്. ഈ ശരീരം പ്രതിബന്ധമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് കാരണമായ കർമ്മത്തിന്റെ മാത്രം ഫലമാണ്. അനേക കർമ്മങ്ങൾ അനേക ശരീരത്തിന് കാരണമായ കർമ്മങ്ങൾ അവിടെ ഒളിച്ചിരിപ്പുണ്ട് അവന്റെ അന്തക്കണ്. പക്ഷെ അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ വർത്തമാന ശരീരം അതിന് പ്രതിബന്ധമാണ്, അതിനെ തടയുന്നു. എപ്പോഴാണോ ഈ ശരീരം നശിക്കുന്നത്, പ്രതിബന്ധം മാറുന്നത്, അപ്പോ സർവകർമ്മങ്ങളും അടുത്ത് ഫലം കൊടുക്കുന്നതിന് കയറാം. ഞാനെന്നുള്ള ഇതിലെല്ലാവരും തള്ളിക്കയറും. അടുത്ത് എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ള വാശിയോടുകൂടി എല്ലാ കർമ്മങ്ങളും വരും. എല്ലാ കർമ്മം എന്ന് പറഞ്ഞാൽ അനന്തമായ കർമ്മങ്ങൾ വരുമ്പോൾ പിന്നെ അവിടെ അടുത്ത് ആർക്കാണോ മുൻഗണന കിട്ടുന്നത്, ആ മുൻഗണന ക്രമത്തിൽ അടുത്ത ശരീരത്തിന് കാരണം ഹേതുവായിരിക്കുന്ന കർമ്മം പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിച്ച് ശരീരം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഉടൻ തന്നെ മറ്റുള്ള കർമ്മങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാവും, പ്രതിബന്ധമാവും. മറ്റുള്ള കർമ്മങ്ങളെ അഭിഭവിപ്പിക്കും, മറ്റുള്ള കർമ്മങ്ങളെല്ലാം അവിടെ ശാന്തമാവും. അത് പിന്നും അവസരം നോക്കിയിരിക്കും. എന്നാണോ ഈ ശരീരം നശിക്കുന്നത്, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മം ക്ഷയിക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ ഈ കർമ്മം നശിക്കും. ആ കർമ്മം നശിക്കുമ്പോൾ ഈ ശരീരം നശിക്കുന്നു. ഉടൻ മറ്റു കർമ്മങ്ങൾ, അനന്തകർമ്മങ്ങൾ വീണ്ടും ഫലത്തെ കൊടുക്കുന്നതിന് തയ്യാറായി മത്സരിക്കും. അവിടെ ഈ മുൻഗണനാക്രമത്തിൽ ഒരു കർമ്മം പ്രവർത്തിക്കും, അതിന് ശരീരം, അതിന് അതിന്റെ ഫലമായ യോഗ്യമായ മറ്റൊരു ശരീരം. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സിദ്ധാന്തം. വീണ്ടും ഇവിടെ ചോദ്യം ചെയ്യുക, എത്ര ദേശത്തെ സർവകർമാശ്രമം വർദ്ധേന പ്രായണേ കർമ്മണാം ജന്മാരംഭകത്വം.
1: ഓം നമഃശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃശിവായ.

0: ओम नमः शिवाय। डियर लिसनर्स ऑफ shrivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
1: तत्र कानिचित् कर्माणि अनारम्भकत्वेनैव तिष्ठन्ति, कानिचित् आरम्भन्ति। ചിലത് പറയുന്നത് അങ്ങനെയല്ല. മുമ്പ് വൃത്തികാരനത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ അഭിപ്രായം വേറെയാണ്. എന്താണോ സർവകർമാശ്രയവും വർദ്ധേന, സർവകർമ്മങ്ങളുടെയും നിങ്ങളും അതിന്റെ ആശ്രയത്തോടുകൂടിയാണ് നശിക്കുന്നത്. അങ്ങനെ പറയണെന്താ ഒരു യുക്തി പറയുന്നത്? ഈ കർമ്മത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഈ ശരീരത്തിലാണ്. ഈ ശരീരം തന്നെ കർമാശ്രയം. ഈ ശരീരം ഒന്ന് നിശ്ചു പോകും, അതാണ് മരണം. മരണത്തോടുകൂടി ഈ ശരീരം ഏതെങ്കിലും തരത്തിൽ നശിക്കും, ദഹിച്ചോ കൊഴുത്തോ ഏതെങ്കിലും ശരീരത്തിൽ ഈ കർമ്മം നശിച്ചു പോകും. കർമ്മങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന ഈ ശരീരത്തെയാണ് ഈ ശരീരം നശിക്കുമ്പോൾ കർമ്മങ്ങൾ നശിക്കേണ്ടതാണ്. പിന്നെന്താ കർമ്മത്തിന് ആശ്രയം? കാരണം കർമ്മഫലം പ്രകടമാകുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. ഇത് സമാന അധികരണമാണ്. അതുകൊണ്ട് അവർ പറയുന്നത് കർമ്മത്തിനും ആശ്രയം ഈ ശരീരം തന്നെ ആയിരിക്കണം, ഫലം ഇവിടെ തന്നെ പ്രകടമാകുന്നു. അപ്പൊ സർവകർമ്മങ്ങളും ശരീരം കൂടി നശിക്കും. ചോദിക്കും എന്താണ് പിന്നെ ഇങ്ങനെ അടുത്ത ശരീരം? അടുത്ത ശരീരത്തിന് അടുത്ത ജന്മത്തിന് കാരണമായ ഏതോ കർമ്മം, അത് മാത്രം ശേഷി. അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഈ ശരീരം നാശത്തോടുകൂടി എന്നെ അവസാനിക്കും. അങ്ങനെ കരുതുന്നവരുണ്ട്, രണ്ടു കൂട്ടരുണ്ട്. ചിലർ പറയുന്നത് ഈ ശരീരത്തിന് കാരണം കർമ്മമായിക്കൊണ്ട് ആ കർമ്മം ഇപ്പോൾ ഈ ശരീരത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശരീരം നശിക്കുന്നു, സർവവും അവസാനിക്കുന്നു, മോക്ഷം ചന്ദ്രലോകത്തിൽ സംഭവിക്കാം. ഇതൊക്കെ പക്ഷാന്തരങ്ങളാണ്. ചിലരങ്ങനെ ചിന്തിക്കുന്നു, തത്ര കാനിചിത് കർമാണി അനാരംഭകത്വനൈവ തിഷ്ഠന്തി കാനിചിത് ജന്മ ആരംഭന്തേ ഇതിന ഉപദ്യതേ. അതുകൊണ്ട് ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കുന്നു, ചില കർമ്മങ്ങൾ ഫലത്തെ കൊടുക്കാൻ കാത്തിരിക്കുന്നു. മുമ്പ് പറഞ്ഞിരുന്നു ചില കർമ്മങ്ങൾ അടുത്തൊരു ശരീരത്തെ കൊടുക്കാൻ തയ്യാറാകും, ബാക്കിയുള്ളത് കാത്തിരിക്കുമെന്നെല്ലാം പറഞ്ഞല്ലോ. ഇതിന്റെ ഭൂമത്തിൽ ഇതൊന്നും ശരിയല്ല. മരണസ്യ സർവകർമ്മ അഭിവ്യഞ്ജകത്വാ സുഗോചര അഭിവ്യഞ്ജക പ്രദീപവത്. മരണം എന്ന് പറയുന്നത് എന്താണ്? സർവകർമ്മത്തിന്റെ അഭിവ്യഞ്ജകമാണ്. എങ്ങനെയാണോ ദീപം അതിന് ഗോചരമായിരിക്കുന്ന സർവത്തെയും അതിന് സമീപത്തിലിരിക്കുന്ന സർവത്തെയും അത് പ്രകാശിപ്പിക്കുന്നത്, മരണം സർവകർമ്മത്തെയും ഒരുമിച്ച് വ്യഞ്ചിപ്പിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ വ്യഞ്ചിപ്പിച്ച രണ്ട് സംഭവിക്കും: ഒന്നിൽ സർവത്തെയും നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിന് കാരണമായിത്തീരുന്നു. അത്രമാത്രം. അതിനൊക്കെ യുക്തിഭംഗങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്നു തദ്ദേശം ശരിയല്ല. സർവസ്യ സർവാത്മകത്വ ഭീമമാണ്. സർവവും സർവാത്മകമാണ്. മധ്യബ്രാഹ്മണത്തിൽ പറയുന്നു, ബൃഹദാരണ്യത്തിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, സർവേഷാം ഭൂതാനാം മത് അസി പൃഥിവി സർവാണി ഭൂതാനി മധു. ഈ ഭാഗത്തെയാണ് മധ്യബ്രാഹ്മണം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ സർവപ്രാണികളും പൃഥ്വിയുടെ മധുവാണ്. മധു എന്ന് വെച്ച കാര്യമാണ്. സർവപ്രാണികളും പൃഥ്വിയുടെ മധുവാണ് എന്ന് പറയുന്നത്. ഈ പൃഥ്വിയോ അതിനോടും പറയുന്നതാണ്, ഈ പൃഥ്വി സർവപ്രാണികളുടെയും മധുവാണ്. കാര്യമാണ് നമ്മൾ സാധനം വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായോ അത് തന്നെ, വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടായോ എന്ന് ചോദിക്കുന്നു. അതിന് സമാനം പറയണം എന്താണ്? സർവം സർവാത്മകം, രണ്ട് സംഭവിക്കുന്നു. പൃഥ്വിയിൽ നിന്ന് സർവപ്രാണി ജാതം ഉണ്ടാകുന്നു, സർവപ്രാണിജാതത്തിൽ നിന്ന് ഈ പൃഥ്വിയും ഉണ്ടാകുന്നു. അതിന് സർവം സർവാത്മകം എന്ന് പറയുന്ന ന്യായം. നമുക്ക് ഇന്നതിന്റെ കാര്യം ഇന്നത് ഇന്നത് കാരണം ഇന്നത് കാര്യം എന്ന് നിശ്ചയിക്കാൻ വയ്യ. വ്യവഹാര പ്രപഞ്ചത്തിൽ എന്തുകൊണ്ട് എല്ലാം പരസ്പരം കാര്യകാരണങ്ങളായിരിക്കുന്നു. സർവവും അങ്ങനെ ഒന്നൊന്നിന്റെ കാരണം, ഇത് കാരണം, ഇത് കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. സർവവും പരസ്പരം കാര്യകാരണമായിരിക്കും. എങ്ങനെ? പഞ്ചഭൂതാത്മകമായിരിക്കും. ആ തരത്തിലാണ് പഞ്ചഭൂതാത്മ എന്നുള്ള നിലയ്ക്ക് സർവങ്ങളെയാണ് വിശ്വസിക്കുന്നതാണ്. പിതാവ് കാരണമല്ലേ പുത്രന്, പുത്രൻ കാര്യമല്ലേ പിതാവിന്. ഒക്കെ സർവവും സർവത്തിന് എന്താ പുത്രൻ പിതാവിന് കാരണമാകും. അതിങ്ങനെ സംഭവിക്കും. ആണ് പിതാവ് പുത്രനും കാരണമാണോ പുത്രൻ പിതാവിനും കാരണമാണ്? എങ്ങനെ? പഞ്ചഭൂതാത്മകമായി. പഞ്ചഭൂതാത്മകമായിരിക്കുമ്പോൾ എന്താണ്? ഒരേ ഭൂതം തന്നെയാണ് പിതാവായി പരിണമിച്ചത്, അതേ ഭൂതം തന്നെ പുത്രനായി പരിണമിക്കുന്നു, അതേ ഭൂതം തന്നെ വീണ്ടും പിതാവായി പരിണമിക്കുന്നു. ഈ അനന്തമായ പരിണാമത്തിൽ ഇന്നത് കാരണം ഇന്നത് കാര്യം എന്ന് എവിടെയെങ്കിലും വെച്ച് നിർത്തി ചിന്തിക്കാൻ പറ്റത്തില്ല, അവസാനിപ്പിക്കാൻ പറ്റും. സർവവും സർവത്തിനും കാരണവുമാണ്, സർവവും സർവത്തിനും കാര്യവുമാണ്. വൃക്ഷത്തിൽ നിന്ന് അതിന്റെ ഇലയും പൂവും കായും ഉണ്ടാകും, അതെല്ലാം പിന്നീട് വൃക്ഷമായി മാറും. ഇതെവിടെ ഇതിനൊരു തുടക്കം ഉണ്ടാകും. ആ വൃക്ഷത്തിന്റെ ഇല ആ വൃക്ഷത്തിന് കാരണമാകുന്നില്ലെന്ന് ഒരു വൃക്ഷത്തെ പ്രതീക്ഷിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം ആ വൃക്ഷം മറ്റിലകളുടെ കാര്യമാണ്. അത് ആ വൃക്ഷത്തെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കാലത്ത് അത് വൃക്ഷമായിരുന്നു, മറുകാലത്ത് അത് ഇലയായിത്തീരുന്നു. രേല എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലത് വൃക്ഷമായിരിക്കും, മറ്റൊരു സമയത്ത് അത് ഇലയാവും. എവിടെ കാര്യകാരണത്തിന് അനാദിയായ പ്രപഞ്ചത്തിൽ ഈ പഞ്ചഭൂതങ്ങളുടെ കാര്യകാരണ ബന്ധത്തിന് എവിടെ ഒരു തുടക്കം, എവിടെ മുതൽ നമുക്ക് തുടക്കം ഇടാൻ പറ്റും? ആ ഈ വൃക്ഷത്തിൽ നിന്ന് ഈ ഇലയുണ്ടായി, സാധ്യമല്ല. അതുകൊണ്ടെന്താണ്? സർവം സർവാത്മകം പ്രപഞ്ചത്തെ സംബന്ധിച്ച് അതേ പറയുന്നത്. പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ഇതാണ് മുഖ്യമായ സിദ്ധാന്തം. കാര്യകാരണം വാദത്തേക്ക് ഭാഷകാരൻ തന്നെ വളരെ യുക്തിയുക്തമായി സമർത്ഥിക്കും. എന്തിന്? മറ്റുള്ളവരെ നിഷേധിക്കാൻ വേണ്ടി. കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കുന്ന ബൗദ്ധന്മാരെ പറ്റും നിഷേധിക്കാൻ വേണ്ടി. പക്ഷേ പരമാർത്ഥ സിദ്ധാന്തം എന്താണ്? ഇവിടെ അങ്ങനെ ഒരു കാര്യം, ഒരു കാരണം അങ്ങനെ ഒന്നില്ല. നിങ്ങൾ കാരണമെന്ന് പറയുകയാണെങ്കിൽ സർവത്തെയും അങ്ങനെ വിളിക്കേണ്ടി വരും. കാര്യമെന്ന് പറഞ്ഞാൽ സർവത്തെയും അത് പറയേണ്ടി വരും. ഈ തത്വമനുസരിച്ച്, മതബ്രാഹ്മണ സിദ്ധാന്തമനുസരിച്ച് സർവസ്യ സർവാത്മകത്വത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഈ സർവസ്യ സർവാത്മകത്തെ ദേശകാല നിമിത്ത അവരുദ്ധത്വാ സർവാത്മനോ ഉപമർദ്ദ കസുചിത് ക്വചിത് അഭിവ്യക്തിർവാ സർവാത്മനവബന്ധിതി. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്നിന് സമ്പൂർണമായ ഇല്ലായ്മയോ ഏതെങ്കിലും ഒന്നിന് നൂതനമായ ഉത്പത്തിയോ അത് സാധ്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഏതാ സമ്പൂർണമായി നശിക്കുന്നത്? ഒരു വൃക്ഷത്തിന്റെ നാശം എന്ന് പറയുമ്പോൾ അടുത്തൊരു വൃക്ഷത്തിന്റെ തുടക്കമാണ്. വൃക്ഷമായി നിലനിൽക്കാൻ വേണ്ടിയാണ് വൃക്ഷരൂപത്തെ വിടിയുന്നത്, അടുത്ത വൃക്ഷമായിട്ട് ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ അതിന്റെ ആ വൃക്ഷരൂപത്തിന് പരിണാമങ്ങൾ സംഭവിച്ച് ഉടൻ തന്നെ മറ്റൊരു വൃക്ഷരൂപത്തിന് വീണ്ടും വരും. അതുകൊണ്ട് സർവാത്മനാകുമ്പോൾ പൂർണ്ണമായ നാശമെന്ന് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒന്നിനെ സംഭവിക്കുന്നു. വെള്ളത്തിൽ കുതിർത്താനും അഗ്നിയിൽ ദഹിപ്പിച്ചാലും ഒന്നും നശിക്കുന്നുണ്ട്, കേവല രൂപാന്തരം മാത്രം. അതാണ് സർവാത്മനാപമർദ്ദ. അത് സംഭവിക്കുന്നില്ല. അത് കസ്യചിത് ഒന്നിനും കൊച്ചത്ത് ഒരു സ്ഥലത്തും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ നിയമത്തിന് പ്രപഞ്ചത്തിന്റെ ഈശ്വരീയമായ ഈ നിയമത്തിന് മാറ്റം വരുന്നവരെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ ഉത്പത്തി നാശം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളത്? അതുപോലെ അഭിവ്യക്തി, പ്രകടഭാവം, ജനനം, ജന്മം, അതിന്റെ സ്ഥിതി ഇതാണ്. അതുകാരൊന്നും എന്താണ്, ഇതുവരെ ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ ഞാൻ ജനിച്ചു. ജനനം എന്നുള്ളത് കൊണ്ട് ഈ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ശരീരം എത്രയോ തവണ ജനിച്ചിരിക്കുന്നു, അങ്ങനെ ഈ ശരീരം ജനിക്കുന്നത്. കാരണം ഇത് പഞ്ചഭൂതാത്മകമാണ്. ജനനം എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിന്റെ പരിണാമം മാത്രമാണ്. പഞ്ചഭൂതങ്ങൾ സദാ ക്ഷണം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ആ പരിണാമരൂപത്തിലുള്ള ജന്മം പഞ്ചഭൂതങ്ങൾക്ക് സദാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ തുടക്കം അത് പറയാൻ മതി, ഇതിന്റെ കാരണം പറയാൻ മതി, ഇതിന്റെ കാര്യമൊന്ന് നിർണ്ണയിക്കാൻ മതി. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കർമ്മത്തിന്റെ സ്ഥിതി. അതുകൊണ്ടെന്താണോ ഇതൊന്നും അങ്ങനെ നശിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുന്നത്. കർമ്മങ്ങൾ നശിക്കുന്നില്ല, ജന്മം ഒരു തുടക്കമല്ല, അതൊരു തുടർച്ച മാത്രമാണ്. മരണം ഒരവസാനമല്ല, അതും ഒരു തുടർച്ച മാത്രമാണ്. ഉദാഹരണം പറയുക, യഥാച പൂർവാനുഭൂത മനുഷ്യ മയൂര മർക്കടാദി ജന്മ അഭിസംസ്കൃത വിരുദ്ധ അനേക വാസന മർക്കടത്വ പ്രാപകേന കർമ്മണ മർക്കട ജന്മ ആരഭ മണേന ഉമൃദ്യന്തേ തഥാ കർമാണി അപ്പി അന്യജന്മപ്രാപ്തി നിമിത്തി ന ഉമൃദ്യന്തേ. ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ തുടങ്ങുമെന്നാണ് ചോദിക്കുന്നത്. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ഒരു ജീവനെ എടുക്കുക, ആ ജനിക്കുന്ന മനുഷ്യൻ തന്നെ വേണമെന്നല്ല മർക്കടത്തെയാണ് ഇവിടെ ഭാഷകാരൻ ഉദാഹരണമായിട്ട് എടുക്കുന്ന. പുരങ്ങനെ പൂർവാനുഭൂത ആ ജീവൻ പുരങ്ങനായി ജനിക്കുന്നു. അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച മയൂര മർക്കട മനുഷ്യൻ, മുമ്പ് മനുഷ്യനായിരുന്നു, മർക്കടമായിപ്പോ മയൂരമായിരുന്നു. പ്രാസമനുസരിച്ച് പറയുക, മനുഷ്യ മർക്കടമായി പല ജന്മങ്ങളും നടത്തും. ഇവിടെ സമ്മതിക്കുന്നുണ്ട് ഭാഷകാരൻ. എന്താണ് മർക്കടം? മനുഷ്യനാകാം, കുരങ്ങും മനുഷ്യനാകാം, മനുഷ്യൻ കുരങ്ങനുമാകാം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് മനുഷ്യനായി വന്നത് അവസാനിക്കുകയല്ല, വീണ്ടും കുരങ്ങനായി മാറും. അതിന് കാരണം മനുഷ്യൻ കാണുന്നത് എന്താണ്? മനുഷ്യന്റെ നാശം കാണുന്നുണ്ട്. നാശത്തിന് ശേഷമുള്ള ആ മനുഷ്യന്റെ ജന്മത്തെ അവൻ കാണുന്നില്ല. അവൻ വീണ്ടും മർക്കടമായി ജനിക്കാം. ഒരു ജന്മം, ഒരു മർക്കടം ജനിക്കുമ്പോൾ, ഒരു കുരങ്ങൻ ജനിക്കുമ്പോൾ, മുമ്പ് അവൻ കുരങ്ങനായിരുന്നു, മനുഷ്യനുമായിരുന്നു, മയൂരമായിരുന്നു, എന്തായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ജന്മ അതിസംസ്കൃത അങ്ങനെയുള്ള ജന്മങ്ങളുടെ സംസ്കാരത്തോടു കൂടിയാണ് അവനിപ്പോ പുരങ്ങനായി ജനിക്കുന്നത്. വിരുദ്ധ അനേക വാസന, പരസ്പര വിരുദ്ധമായ അനേക വാസനകളായിരിക്കുന്നത്. മനുഷ്യജന്മത്തിന്റെ വാസന വേറെ, മൃഗജന്മത്തിന്റെ വാസന വേറെ, പക്ഷിജന്മത്തിന്റെ വാസന വേറെ, അത് തന്നെ പുരുഷന്റെ വാസന വേറെ, സ്ത്രീയുടെ വാസന വേറെ, ധാർമ്മികന്റെ വാസന വേറെ, ദുർമാർഗിയുടെ വാസന വേറെ, ഇത്തരത്തിൽ വിരുദ്ധങ്ങളായ അനേക വാസനകളോടുകൂടി ആണ് അവൻ ഇരുന്നതെങ്കിലും അവന് ശക്തമായ വാസന എന്താണ്? മർക്കടത്വ പ്രാപകീന കർമ്മണ, മർക്കട ജന്മം ലഭിക്കുന്ന കർമ്മം ഉണ്ടായി. മർക്കട ജന്മം ആരംഭമാണ് അവന് മർക്കട ജന്മം കിട്ടി. അതുകൊണ്ട് ഉപമൃദ്യന്തേ, മുമ്പുള്ള അവനിരുന്ന വാസന നശിക്കുന്നില്ല. ചിലര് അതാണ് സമ്മർദ്ദിക്കുന്നത്, ഈ ജന്മം ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. എങ്ങനെയാകാം കർമ്മം കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ ഇതോടുകൂടി സർവം തീരുന്നു, ഇനിയില്ല. അതിന് ഭാഷകാരൻ ചോദ്യം ചെയ്യണം, അങ്ങനെയല്ല, മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടാവും. അതാണ് ഇവിടെ തന്നെ മുമ്പുണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കുക, മുമ്പുണ്ടായിരുന്നു സമർത്ഥിച്ചേ പറ്റും, അത് അംഗീകരിച്ചേ പറ്റും. മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടാവും. തഥാ കർമാണിയൊക്കെ അന്യജന്മപ്രാപ്തി നിമിത്താനെ ഇന്ന ഉപമർത്തിയന്തേ. അതുകൊണ്ട് ഒരു ജീവൻ ജനിക്കുമ്പോൾ അത് മനുഷ്യനായാലും ശരി മറക്കണമായാലും ശരി അവനിൽ അന്യ ജന്മത്തിന് നിമിത്തമായ അനേക കർമ്മങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതിന് നാശം സംഭവിക്കുന്നില്ല. എന്ത്? അതിന് യുക്തിയുണ്ട്. എന്താണ് യുക്തി? ഇനി സർവാപൂർവ ജന്മാനുഭവ വാസന ഭൂമിയിലാണ് അങ്ങനെ സംഭവിക്കുകയാണ്. ജനനത്തോടുകൂടി എല്ലാം നശിക്കുന്നു, കർമ്മവാസനകളെല്ലാം നശിക്കുന്നു, ജനിക്കുന്നു, ജന്മം അവസാനിച്ചു, അതോടെ സർവമായിട്ട് അവസാനിച്ചു, ദീപം അണഞ്ഞതുപോലെ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് വന്നാൽ എന്താണ്? മർക്കട ജന്മ നിമിത്തേന കർമ്മണ മർക്കട ജന്മനി ആരബ്ധേ. ഒരു ഉദാഹരണം മാത്രം എടുക്കുക, മർക്കട ജന്മത്തെ തന്നെ എടുക്കുക. അത് അതിന് കാരണമായ കർമ്മം കൊണ്ട് അത് മർക്കടമായി ജനിച്ചു. ജനിക്കുമ്പോൾ എന്താണ് കാണുന്നത്? മർക്കടസ്യ ജാതമാർത്ത് മാത്രത്യ. ആ മർക്കടത്തെ അതിന്റെ അമ്മ പ്രസവിച്ചു. ആ നിമിഷം മാതുഃ ശാഖായാ ശാഖാന്തരഗമനെ. അടുത്ത നിമിഷം ആ തള്ളക്കുരങ്ങ് ഇരുന്നിടത്ത് നിന്ന് അടുത്ത ശിഖരത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ പള്ളയിൽ ഈ കുഞ്ഞും കാണും, അള്ളി പിടിച്ചിരിക്കും എന്നാണ്. മാതൃ ഉദര സംരജ്ഞനത്വാദി കൗശലം അത് കാണുന്നുണ്ട്. അതിനധികം താമസമൊന്നുമില്ല. കുരങ്ങൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം എന്ത് ചെയ്യും? ഈ കുട്ടി കുരങ്ങ് അതിന്റെ വയറ്റിൽ തൂങ്ങിക്കിടും. അപ്പോ എന്തുകൊണ്ട്? അതിനനുമാനിക്കാൻ കഴിയത്തില്ല, അതിനുള്ള ശേഷിയില്ല, ബുദ്ധിക്ക് വികാസം പ്രാപിച്ചില്ല. ഇനി അമ്മ ചാടിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ചാടിയില്ലെങ്കിൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകും, മറ്റേതെങ്കിലും ജീവൻ എന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് ചാടുമ്പോൾ അമ്മയുടെ വയറ്റിൽ മുറുകെ പിടിക്കണം. ഇതൊന്നും ചിന്തിച്ച് തീരുമാനിക്കാനുള്ള സമയമോ ബുദ്ധി കൗശലമോ അനുമാന യുക്തികളോ ഒന്നും അതിൻ്റെ കയ്യിലില്ല. പക്ഷെ ഇതുകൂടെ സംഭവിക്കുന്നു. ആ ജീവനെ അതിജീവിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം, അതിനെ നിലനിർത്തുന്നതിനുള്ള ഒരു ശ്രമം ജാതമാത്രേ ജനന സമയത്ത് തന്നെ അതിൽ കാണുന്നു. ഈ കൗശലം ഇതിന് എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അത് തന്നെ ജനിച്ച സമയം തന്നെ കരയുക, വിരുദ്ധമായ കാര്യങ്ങളെ കണ്ട് ഭയക്കുക ഒക്കെ എന്താണ് തന്റെ നാശത്തെ ദുഃഖത്തെ ഒക്കെ സ്മരിച്ചിട്ടാണ്. ഈ വിരുദ്ധമായിരിക്കുന്നതെല്ലാം തനിക്ക് ദുഃഖത്തെ ഉണ്ടാകുന്ന ഭയം കരയുന്നു. ഇതിനെല്ലാം ഉള്ള ശേഷി ഇതിന് എവിടെ നിന്ന് കിട്ടുന്നു? പൂർജന്മത്തിന്റെ അനുഭവത്തെ സ്മരിച്ചിട്ടാണ്. പ്രതികൂലമായ ദുഃഖമുണ്ടാകുന്നു, അതുകൊണ്ട് അതിനെ ഭയക്കുന്നു, ഭയന്നിട്ട് കരയുന്നു, പ്രതിവിധി ചെയ്യാൻ ശേഷിയില്ലാതെ. അത് പൂർവ്വജന്മാനുഭവം അല്ലാതെ ഇത് ഇതെങ്ങനെ സംഭവിക്കുമെന്നോ നമ്മൾ സാധാരണ പറയുന്ന സഹജമാണ് ജന്മനാണ്. സഹജം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കൂടെ വന്നത്, കൂടെ വന്നു വെച്ചാൽ മുമ്പുണ്ടായിരുന്നെന്നാണ് സഹജം. സഹജാതമെന്നാണ് അതിനോടൊപ്പം വന്നത്. അതിനോടൊപ്പം വന്നതെന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്നല്ലേ വരാൻ പറ്റൂ, മുമ്പുണ്ടായിരുന്നു. അപ്പോ ആ മർക്കട ശിശുവിൽ ആ സംസ്കാരം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള, അപകടത്തെക്കുറിച്ചുള്ള, ഭയത്തെക്കുറിച്ചുള്ള, സ്വന്തം നാശത്തെക്കുറിച്ചുള്ള, പ്രതികൂലതകളെ കുറിച്ചുള്ള എല്ലാ സംസ്കാരവും ഉണ്ടായിരുന്നു. ആ സംസ്കാരങ്ങൾ ഒന്നുചേർന്ന് അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ആ പ്രവൃത്തിയാണ് അത് സഹജമായി ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജഡമായ ഒരു വസ്തുവിന് എന്തെങ്കിലും ചലനം പ്രകടിപ്പിക്കാനോ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അവർക്ക് ശ്രമിക്കാറില്ല. ഇതങ്ങനെയല്ല, അത് ചൈതന്യമുള്ളതാണ്. മർക്കട ജന്മം കിട്ടിയിട്ടുകൂടി അതിന്റെ പൂർവ്വ സംസ്കാരം അതിന് രക്ഷയ്ക്കുള്ള ഉപായങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ സാഹചര്യത്തിനും അതിന്റെ ശരീരഘടനയ്ക്കും ഒക്കെ അനുസരിച്ച് അതിന് ചെയ്യാവുന്നുണ്ട്. രക്ഷയ്ക്കുള്ള ഉപായം എന്താണ്? തന്റെ അമ്മയുടെ വയറ്റിൽ തൂങ്ങുന്നു. ഇതൊരടയാളമാണ്, ഇത് ജനിച്ചപ്പോ ഇതിനോടൊപ്പം പലതും കൂടെ വന്നിരുന്നു, അതിൽ സഹജമായി പലതും ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ അത് കൂടുതൽ ഉണ്ടായിരിക്കണം, ഇന്നും ഉണ്ടായിരുന്നതാണ്. അപ്പൊ മരണഭീതി, ദുഃഖ സ്മരണ, പ്രതികൂല ഭാവന തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം സർവപ്രാണികൾക്കും ജനന മാത്രയിൽ തന്നെ കാണുന്നുണ്ട്. മർക്കടത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അതിജീവനത്തിനുള്ള ശ്രമം ജനിച്ച അക്ഷണത്തിൽ കാണുന്നുണ്ട്. ഓരോ ജീവികൾക്കും അതിന്റെ ശരീരമനുസരിച്ച് സാഹചര്യമനുസരിച്ച് ഇത് പ്രകടമാകുന്നത് പൂർവത്തിന്റെ തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് ഭാഷകാരൻ ഈ യുക്തിയിലൂടെ സമൃദ്ധിക്കുന്നത് ജന്മം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. തുടർച്ചയാണെങ്കിൽ ജന്മത്തോടുകൂടി സർവവും അവസാനിക്കുന്നില്ല, ഇനി ഇത് തുടരും. സംസാരം അനാദിയായി അനന്തമായി സർവജീവന്മാരിലും തുടരുന്നു, അതിനുള്ള യുക്തിയാണ് പറയുന്നത്. പറയുന്നു അതിങ്ങോട്ട് ജനിച്ചു വന്ന ഉടൻ തന്നെ അത് എന്തോ എങ്ങനെയോ ഇതൊക്കെ മനസ്സിലാക്കി പറയുന്നു, അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇഹ ജന്മനി അനഭ്യസ്ത, ഈ ജന്മത്തിൽ അതിന് യാതൊരു അഭ്യാസം ഉണ്ടായി. അഭ്യാസം എന്ന് പറയുന്ന പൂർവ്വപരിചയമാണ്. ജനന മാത്രത്തിൽ തന്നെ അത് അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ഭയക്കുന്നു, കരയുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ അതിന് പൂർവ്വാനുഭവമില്ല. ഈ ജന്മത്തിൽ അഭ്യസിക്കാത്ത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അഭ്യസിച്ചതിന്റെ തുടർച്ചയാണ്. അല്ലെങ്കിൽ അനുഭവത്തെയും യുക്തിയെയും നിഷേധിക്കുന്നു. ഇത് മറിച്ച് അങ്ങനെയല്ല, അനുഭവത്തിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ, ഇത് ജന്മം പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ്. അല്ലെങ്കിൽ എന്താണോ, വികാരശൂന്യമായി അങ്ങനെ ജനിച്ച് തന്നെ രഹിതമായി ജനിച്ച് പിന്നെ അതെല്ലാം ആരംഭിച്ച് അങ്ങനെ ഇത് മുന്നോട്ട് പോകണം, അങ്ങനെയല്ല. ഇതെല്ലാ വികാര വിചാര ചലനങ്ങളോടുകൂടിയാണ് ഒരു ജീവി ജനിക്കുന്നത്. അത് പൂർവത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ജന്മത്തോടുകൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടി കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് പറഞ്ഞു വരുന്നതിന് ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്നവൻ ആ ജീവൻ അവിടുത്തെ കർമ്മഫലത്തെ അനുഭവിച്ച് ഇതോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. ശേഷിച്ച കർമ്മം കൊണ്ട് വീണ്ടും അവൻ ഭൂമിയിലേക്ക് വരുന്നു. അതെങ്ങനെയാണോ ഈ ലോകത്ത് ജനന മരണങ്ങളിൽ ഓരോ ജീവന്മാർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് പുനർജന്മം എന്ന് പറയുന്നതിന് നമ്മുടെ ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി സമർത്ഥിച്ചിരിക്കുകയാണ്.
2: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. In this, you are about to listen Shivananda Lahari in Hindi, presented by Mahamandaleshwar Swami Sri Atmananda Giriji Maharaj. Thank you. Om Namah Shivaya.
3: Dhyaye Nityam Mahesam Rajata Giri Nibham Charu Chandra Vatansam Ratna Kalpojjalangam പരസുമൃഗപര ഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്താത് സ്തുതം അമരഗണിർ വ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖില ഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം നാരായണം പദ്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹന്തം ഗോവിന്ദ യോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മ പാദം ച ഹസ്തമലകം ച ശിഷ്യം തന്ത്രോടകം വാർത്തികകാരമന്യാൻ அஸ்மத் குரும் சந்ததமானதோஸ்மி. விசுத்த ஞான தேஹாய த்ரிவேதி திவ்ய சக்ஷுஷே ஸ்ரேய ப்ராப்தி நிமித்தாய நமஹ சோமார்த்த தாரிணே. ஓம் சாந்தி.

യഥേമധ്യം മധുരമധ്യം ദാസ്തമോർജസ്തംഭസ്തം ഭൂമിയരന്ധരോർവകൃത്വരി ശിവാംശോണമനോചരേമ വിശ്വ മഹത്തരേന്ദ്രമാണം അഗ്നിവാദേവന്തരിക്ഷ പുഷ്കരമാധിവേദന്ധമഗ്രേ മാധുരഭിന്ദേ ഉദാരോധ്യക്ഷ

ഊർജം പക്ഷം ബ്രഹ്മേവന്ന ഭാരം ഘടം നാഭിഹേ ശുദ്ധാഹാവസ്ഥേരാത്രീഹേതം ശക്തിഭോരേണ്ടാവശ്യ

ശേരം സയ്യമഹിരോരേവാസ്തൃഷ്ടേ മായുന്ദേ സത്രോഹേ ധർമ്മ പ്രതിഹേ ക്ഷേത്രം തരീരോഹോ.

ഹിരണ്യേകാദശകപാലഞ്ജലുപഹരേ ഇന്ദ്രവൃത്രകം ഹേവതാഭിശേന്ദ്രേണ്രാജ്യമേകാദശകപാലമപശ്യത് ഹന്യവത്

അവൃത്യൈ പരിശ്രയതി അന്തരീതു അഭിതലോകോ മനുഷ്യലോകാരുടിനം സദ്ദേവാനാഹം സന്മനുഷ്യാണാം യത്സമൂലം കൃതി.

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഇതിനകത്ത് കുറച്ച് കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ആ കഥകളും ഉപകഥകളും ഒന്നും ദൃഷ്ടാന്തമായിരിക്കില്ല എക്സൈറ്റ്. ഇതിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രുതി സ്മൃതി അനുഭവം, ശ്രുതി യുക്തി അനുഭവം. സ്മൃതി എന്ന് പറയുന്ന യുക്തിയാണ്, നമ്മളുടെ സ്മരണയെ കറക്റ്റായിട്ട് ആ സൗദസത്യത്തിൽ നിർത്തുന്നതാണ് യുക്തി. യുക്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ദൃശ്യപ്രപഞ്ചം ശരിയാണെന്ന് വിചാരിക്കുന്നവരുടെ യുക്തി ഒരിക്കലും ഈ സാധനം പഠിച്ചായിരിക്കില്ല. ഇത് ശരിയാണെന്ന് പഠിച്ചു കഴിഞ്ഞ ഒരുവന്റെ യുക്തി ഒരിക്കലും ദൃശ്യപ്രപഞ്ചത്തിന്റെ യുക്തതയെ സമ്മതിക്കുകയുമില്ല. ഇതാണ് എന്റെ വ്യത്യാസം. അപ്പം ശ്രുതി യുക്തി അനുഭവം, ഈ അനുഭവത്തിനനുഗുണമായ ദൃഷ്ടാന്തം, ഇത്രയാണ് ഇതിനകത്ത് വേണ്ടത്. ഇത്ര എന്തെങ്കിലും എളുപ്പം ദൃഷ്ടാന്തങ്ങളൊക്കെ ആ ഉദ്ദേശത്തിലാണ്. അപ്പൊ അതിന് മീമാംസ്യമായ ആ ലൈനിൽ കൂടെ പോകാത്ത ആരോടെങ്കിലും സമ്പർക്കം ഇടയ്ക്കെങ്ങാനും പുലർത്തിയാൽ നമ്മളുടെ യുക്തിയെല്ലാം പോകും. പിന്നെ നമ്മൾ പതുക്കെ അവരുടെ ലൈനിലേക്ക് പോകും. അപ്പൊ പിന്നെ നമ്മൾ കുറെ കൂടെ താഴ്ന്ന് ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മാളിൽ വന്നിട്ട് പറയും, സംഘാടകര് പ്രസന്ന സെക്രട്ടറിക്ക് വന്നിട്ട് പറയും, ഇവിടുത്തെ ആളുകൾക്ക് ഇത്രയും കടുകട്ടിയായ വേദാന്തം ഒന്നും മനസ്സിലാവില്ല, ഉണ്ട് ലളിതമായി പറയണം. ഇത് ആദ്യം പഠിപ്പിക്കാൻ പോകുന്നവൻ ആദ്യം തന്നെ ലളിതമാക്കാൻ ശ്രമിക്കും. സത്യം ലളിതമാക്കാൻ പറ്റില്ല, സത്യത്തിന് മുഖം ഒന്നേ ഉള്ളൂ. നേരെ സ്ട്രെയിറ്റ് കട്ട്സ്, മനസ്സിലായില്ലേ വേണ്ടാവ്, നിന്നെ മനസ്സിലാക്കാവുന്ന ഞാൻ ആചാരമല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ ആരെങ്കിലും വിളിച്ചപ്പോൾ നമുക്ക് അവരുടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അതിൽ ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായില്ല എന്ന് പറയുന്നവനെ മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞൊരു അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. മനസ്സിലാകാത്തവർ ഔട്ട്, മനസ്സിലാകുക പോയിരിക്കും. കാരണം നിങ്ങൾ MBBSന് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മനസ്സിലാകില്ല എന്ന് പറയുന്നവൻ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തി വീട്ടിൽ പോകും, കളിക്കാൻ പോകും. അപ്പൊ അവനെയൊക്കെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കോഴ്സ് മനസ്സിലാകുന്ന നിർത്തി പഠിപ്പിക്കാൻ പറ്റുമോ? അതിനകത്ത് പഠിപ്പിക്കാവുന്ന സ്വപ്നങ്ങളൊന്നേ ഉള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ഗണിതശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് കുട്ടികളിരിക്കുന്നു, 70 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 10 പേർക്ക് മനസ്സിലാകും, തോറ്റു. അവനെ പഠിപ്പിക്കാൻ പ്രയത്നിച്ചവരൊന്നും കുഴപ്പമില്ലാന്ന് വെച്ചാൽ മറ്റേ പിള്ളേർക്കും കൂടെ സമയം പെടുത്തു നഷ്ടപ്പെടും. അതുകൊണ്ട് അവൻ തോക്കേണ്ടവനാണ്, പോയി പണി നോക്കട്ടെ നോക്കുക ബസ്. അവിടെ ഒന്നും കരുണയൊന്നും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ല, അവിടെ ഒന്നും കരുണയല്ല, അത് കരുണയല്ല, അത് അഹങ്കാരമാണ്. നമ്മൾ അവരെ നന്നാക്കി കളയും, നമ്മൾ നന്നാക്കാനാൽ നന്നായാലൊക്കെ അവനവനാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ഇത് എളുപ്പമാണ്. അപ്പൊ ജലത്തിന്റെ മറ്റൊരർത്ഥം ജീവൻ, അപ ഏവ സസർജാദൗ സൂത്രപ്രകാരമാണ്. പ്രഥമം കാര്യജലം, ആകാശരൂപത്തിൽ നിന്ന് കാര്യരൂപാപന്ന ബ്രഹ്മം, മന്ദാകിനി ജ്ഞാനഗംഗ ചൈതന്യജ്ഞാന സ്വരൂപ ചിദ്രൂപം പജീവരൂപായി, കാര്യഭാവാപന്ന സത്താരൂപം, അതിൽ ചന്ദനം. അപ്പോൾ ആദ്യത്തത് ചിദ്രൂപം, സദ്രൂപം, ഇനി ചന്ദനം. ചന്ദനം തൃതീയ ചതി ആഹ്ലാദേ എന്ന് താത്വർത്ഥ നിർദ്ദേശം. നമ്മൾ ചന്ദനം ചന്ദനം എന്ന് പറയും, അരയ്ക്കുന്നതിന് ചന്ദനം, അതിനാ ആഹ്ലാദം കിട്ടുന്നതുകൊണ്ട് ചന്ദനം എന്ന് ഗൗണമായി പേര് വന്നതാണ്. ചതി ആഹ്ലാദേ ധാതു ചന്ദന രൂപം. അപ്പൊ ആഹ്ലാദം ആഹ്ലാദകാരിയായിരിക്കുന്ന ആനന്ദം, അതുകൊണ്ട് ചന്ദന ശബ്ദത്തിന് ആനന്ദം എന്നത്. അപ്പൊ സത് ചിത് ആനന്ദം. അപ്പൊ സച്ചിദാനന്ദരൂപമായ എന്നർത്ഥം. മന്ദാകിനി സലില ചന്ദനം, മന്ദാകിനി സലില ചന്ദനം. ഇത് കൃഷ്ണനെ പറയുമ്പോഴും ചന്ദന ചർച്ചിതായ പറയും, കസ്തൂരി തിലകം ലലാട പലകെ സ്ഥലേകൗസ്തുഭം. ആ ശ്ലോകം കൂടെ സന്ദർഭത്തിൽ ഓർത്താൻ എളുപ്പമാണ്. ഇപ്പൊ ചന്ദനം മൂന്ന് വിധം, രണ്ടു വിധം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്വേത ഗൗരചന്ദനം, ശ്വേതചന്ദനം എന്നൊക്കെ അതിന് പേര് പറയും, രക്തചന്ദനം, ഹരിചന്ദനം. അതുകൊണ്ട് ചന്ദന ധാരണം കൊണ്ട് പരമശാന്തി എന്നർത്ഥം. ഈ ഹരിചന്ദനം ഇനി വരുന്നുണ്ടോ? ശിവായ ഗൗരീ വദനാബ്ജബിന്ദ രക്ഷാധ്വരനാശകായ അടുത്ത ശ്ലോകം, വസിഷ്ഠകുംഭോദ്ഭവ ഗൗതമാര്യ
2: ഇന്ദ്രദേവാർച്ചിത ശേഖരായ.
1: അതുപോലെ
2: ശിവായ ഗൗരീ വദനാരവിന്ദ സൂര്യായ രക്ഷാധ്വരനാശന, അതുമല്ലല്ലോ.
1: പിന്നെ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ അവിടെ വരുന്നുണ്ട്. അവിടെ ആ ബഹുപുഷ്പ ശബ്ദത്തിനകത്ത് വരുന്നുണ്ട്, ഇവിടെ ബഹുപുഷ്പ ശബ്ദത്തിൽ വരുന്നുണ്ട് വീണ്ടും. അതായത് മന്ദ,
2: അതായത് ചന്ദ്രൻ ചർച്ചിതായ നന്ദീശ്വര പ്രഭത്തനാഥ മഹേശ്വരായ മന്ദാര
1: പുഷ്പ ബഹുപുഷ്പ സുപൂജിത, ആ ബഹുപുഷ്പ സുപൂജിതായയിൽ വീണ്ടും വരുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല്, ദേവലോകത്ത് ഉള്ള വൃക്ഷങ്ങളുടെ പട്ടികയിൽ ഈ ചന്ദനം വീണ്ടും വരുന്നുണ്ട്. അവിടെയാണ് ഹരിചന്ദനത്തിന്റെ പ്രസക്തി. അപ്പൊ ചന്ദനധാരണം കൊണ്ട് ആനന്ദം അഥവാ ശാന്തി എന്നർത്ഥം. അപ്പൊ മന്ദാഗിരി ജ്ഞാനം, ചന്ദനം ശാന്തി ഏവ ആനന്ദം, സലിലധാരണം ജീവനരൂപി സത്ത. അപ്പൊ സന്മയമായിരിക്കുന്ന സലിലം, ചിന്മയമായിരിക്കുന്ന മന്ദാകിനി, ആനന്ദമയമായിരിക്കുന്ന ചന്ദനം, അങ്ങനെ ആ സ്വരൂപമായ ശങ്കരൻ, മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ, അപ്പൊ സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായ ശങ്കരൻ എന്നാണ്. അവിടെ എന്തിന് ഇങ്ങനെ ഒരു വക്രരീതി? അതിനുത്തരവുണ്ട്. കർമ്മവർണ്ണനയിൽ ജ്ഞാനാഗ്നി എന്നാൽ മസ്തിഷ്കത്തെ തലോടി ശാന്തമായി പറയുന്നതിന് വക്രരീതി എന്നുത്തരം. കാരണം കർമ്മികളായ ആളുകളോട് സ്തോത്ര രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ സൗമ്യമായി പറയാൻ വേണ്ടി കവിതാമയമായി പറയുന്നു. നേരിട്ട് പറയുന്നതിനേക്കാൾ കേൾക്കുമ്പോൾ ആദ്യം ഹൃദയസ്തോവം, കാണാതെ പഠിക്കും, കാണാതെ പഠിച്ചു കഴിഞ്ഞ് ചൊല്ലും, ചൊല്ലുമ്പോൾ നമ്മളുടെ യുക്തികൾ ഇല്ലാതാവും. അപ്പൊ നമ്മൾ സ്വയം അന്വേഷിക്കും ഇതിന്റെ യുക്തി, അന്വേഷിക്കുമ്പോൾ അതിനുപറ്റി ജിജ്ഞാസ ഒരു ഭാര്യയെങ്കിലും പോയി കാണും. കാരണം നമുക്ക് സാധാരണ തലങ്ങളിൽ കാണാത്ത ഒന്ന് കാണുമ്പോൾ നമുക്കറിയാനുള്ള ആഗ്രഹം വരും. ആ ആഗ്രഹം വരുമ്പോൾ നമ്മൾ പോയി പഠിക്കും. അങ്ങനെയാണ് വേദത്തിന്റെ മുഴുവൻ പഠന രീതിയും. അങ്ങനെ പഠിപ്പിക്കാവൂ എന്നാണ് നിയമം. കാരണം ഇത് എഴുതിയിരിക്കുന്ന നേരെയല്ലാത്തതുകൊണ്ട് സാധാരണ അർത്ഥമൊന്നും അല്ല ഇതിനൊന്ന്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്വല്പം വിവരമുണ്ടായാൽ. അപ്പോൾ വേദങ്ങളിലും സ്മൃതികളിലും എല്ലാം ഈ പരമശിവ ചർച്ച ഈ അർത്ഥത്തിലുമാണ്. ശങ്കരന്റെ ജടയിൽ വൃഷത ലഘു ദൃഷ്ട എന്ന് പറഞ്ഞു തന്നെ ചർച്ചയുണ്ട്. വൃഷത ലഘു ദൃഷ്ട എന്ന് പറഞ്ഞ് ചർച്ചയുണ്ട്. സലിലം എന്നിടത്ത് ജലധാരാപ്രിയ ശിവ എന്ന വേറെയും ഇതുണ്ട്. ജലാധിഷ്ഠാതാ ശിവ, ജലത്തിന്റെ അധിഷ്ഠാതാവും ജലധാരയിൽ പ്രിയമുള്ളവനും ശിവനാണ്. കുങ്കുമ ചന്ദന ലേപിത ലിംഗം എന്ന് വേറെയും പ്രയോഗമുണ്ട് ലിംഗാഷ്ടകത്തിന്. അപ്പം ചന്ദന ചർച്ച എവിടെ? തദ്ദേത ത്രക്ഷരം ഹൃദയമിതി യേശാ പ്രജാപതി പ്രത്യേക അക്ഷരം അഭിഹരന്തി അസ്മൈ സ്വാച്ച അന്യ ചയ ഏവം വേദ. ഗുരു എന്നാൽ ഇന്ദ്രിയങ്ങൾ, വിഷയം. അത് എങ്ങനെ ബുദ്ധിക്ക് സമർപ്പിക്കുന്നു, അതായത് തങ്ങളുടെ ഉപാസനയെ അവ ബുദ്ധിക്കായിട്ട് സമർപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവന്നത് മുഴുവൻ ബുദ്ധിക്ക് സമർപ്പിക്കുന്നു. ആ ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ബ്രഹ്മത്തിന് സമർപ്പിക്കും. ഇങ്ങനെ ആ സമർപ്പണം പോകുന്നതിന്റെ അടുക്കും ഇതുകൊണ്ട്. ദാ എന്നാൽ ഇന്ദ്രിയങ്ങൾ, അപ്രസത ലഘു ദൃഷ്ട എന്നുള്ള ആ പ്രയോഗം ഇവിടെ ചേർത്താല് ദാ എന്നാൽ ഇന്ദ്രിയങ്ങൾ, വിഷയം രണ്ടർത്ഥം. അവ വീര്യത്തെ പ്രദാനം ചെയ്യുന്നു. ആ ഹൃദയം, ആ വീര്യം ബ്രഹ്മത്തിന്. അങ്ങനെ വരുമ്പോൾ എല്ലാ ആനന്ദവും ബ്രഹ്മാനന്ദത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അല്ലാതെ വസ്തുവിനാനന്ദമില്ല. എങ്ങനെ ഇതറിയും? വസ്തു ചില സമയത്ത് ദുഃഖമായും ചില സമയത്ത് സുഖമായും കാണപ്പെടും. ലോകത്തിലുള്ള എല്ലാ വസ്തുവും ദ്വന്ദ്ഭാവത്തിലാണ്. ഒരിക്കൽ എനിക്ക് സുഖമായ വസ്തു, മറ്റൊരിക്കൽ ദുഃഖമാണ്. എനിക്ക് സുഖമായ വസ്തു ആ സമയത്ത് വേറൊരാൾക്ക് ദുഃഖമാണ്. ലോകത്തൊരു വസ്തുവും എല്ലാ കാലത്തും എല്ലാവർക്കും സുഖം തരുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വസ്തുക്കളിൽ സുഖമില്ല എന്നത് സ്പഷ്ടമാണ്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ വസ്തുവിൽ സുഖമുണ്ടെന്ന് തോന്നുന്നില്ല. വസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ കിട്ടുന്ന സുഖം, ഏത് ചേർച്ചയെ പറ്റി ചിന്തിക്കുമ്പോൾ ഉള്ള സുഖവും, ചിന്തിച്ചിടത്തോളം സുഖം ചേർച്ചയിലില്ല. ശരിയാണോ എന്നാലോചിച്ച് നോക്കൂ. ഏത് ചേർച്ചയും, ലോകത്തുള്ള ഏത് ചേർച്ചയും സുഖം ചിന്തിച്ച് ചേരുന്നവരോട് ചോദിച്ചാൽ എടുത്തടിച്ച പോലെ പറയാൻ പറ്റും, ഞാൻ ചിന്തിച്ച പോലെ. ഇതിന്റെ കാരണം അതാണ്, ലോകത്തിൽ ഒരു വസ്തുവും സുഖസ്വരൂപമല്ല. അപ്പോ സത്തും ചിത്തും ആനന്ദവും തമ്മിലാണ്. അത് അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞാൽ വച്ചാ എന്നാൽ ആ ആനന്ദത്തെ പറയും, അത് സ്വർഗത്തെ പ്രദാനം ചെയ്യും. ആനന്ദമാണ് ഇതെല്ലാം. ഇങ്ങനെ സത്യാദി പദത്തിന്റെയും അല്ല, സത്യം മുതലായ പദത്തിനും ഇതേ നില തന്നെ. സത്ത ചിത്ത മുതലായവയ്ക്കും. അപ്പൊ വേദമന്ത്രങ്ങളിൽ അക്ഷരങ്ങളുടെ വ്യാഖ്യാനം ഈ അർത്ഥത്തിലുണ്ട്. ഓരോ അക്ഷരം എടുത്ത് ആ പ്രക്രിയയിൽ നമുക്ക് നോക്കാം. മന്ദാകിനി പദം കൊണ്ട് ചിത്തം, സലിലം കൊണ്ട് സത്ത്, ചന്ദനം കൊണ്ട് ആനന്ദം. അക്ഷരെടുത്ത് എങ്ങനെയാ നോക്കാം. അപ്പൊ മകാരാർത്ഥം സച്ചിദാനന്ദമയം എന്ന നിർണയം കൊണ്ട് ചർച്ചിതമായ എന്ന് ബാഹ്യാർത്ഥം. അപ്പൊ മാ മഹേശ്വരൻ, അതിൽ വിശേഷണ രൂപമായ നന്ദീശ്വരൻ ഏവ പ്രഭതനാദത്വം ചേർത്ത് നിത്യമുക്ത മഹേശ്വര ശബ്ദം വരുന്നു. അടുത്തതിൽ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ, അത് മഹേശ്വരനാണെന്ന് കിട്ടി. ഇനി എടുക്കേണ്ടത് നന്ദീശ്വര പ്രമഥ നാഥ മഹേശ്വരായ. അതിലെ നന്ദീശ്വര പ്രമഥനാഥത്വം ചേർത്ത് നിത്യമുക്ത മഹേശ്വര ശബ്ദം ചേർക്കുകയാണ്. മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ നിത്യമുക്ത ശുദ്ധ സ്വരൂപമാണ്. മഹേശ്വര ശബ്ദത്തിന്റെ തന്നെ അർത്ഥം അതാണ്. അത് ചേരണമെങ്കിൽ നന്ദീശ്വരനോട് എങ്ങനെ ചേരും? പ്രമഥനാഥത്വം കൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ പ്രമഥനാഥത്വം എങ്ങനെ വന്നു? അതിന് നന്ദീശ്വര ശബ്ദം നോക്കാം. ശിലാദന്റെ പുത്രനാണ് നന്ദീശ്വരൻ. കഥ അറിയുമായിരിക്കും, കഥ അറിയുമായിരിക്കും. ശിവപുരാണ പ്രസിദ്ധമായ കഥയില് ഉഞ്ച ഊഞ്ച കണാശ ആദാനം കണികാദ്യാർജ്ജനം ശിലം എന്ന് യാദവകോശം, യാദവകോശ പ്രകാരം കണാദ ശബ്ദത്തിന്റെ ശിലാദ ശബ്ദത്തിന്റെ ഒക്കെ അർത്ഥം. ശില ശിലയെ ആദിച്ചവൻ എന്നവനല്ല ശിലാദൻ എന്ന് പറഞ്ഞാൽ കണാശ ആദാനം കണിശദ്യർജ്ജനം ശിലം. കണിശം മഞ്ചരി, മഞ്ചരിയെ ആദിച്ചവൻ, മഞ്ചരി ഭക്ഷിച്ചവൻ. മഞ്ചരി എന്ന് പറഞ്ഞാല് നെന്മണികൾ കല്ലിലൊരച്ചെടുത്തത്, നമ്മൾ കുത്തുന്ന പോലെ കുത്തിയെടുത്തതല്ല, അത്രയും കുറച്ച്. കണശ് അത് ഭക്ഷിക്കുന്നവൻ ശിലാദ്. ശിലം കിം അനലം ഭവേ അനല ഔദരം ബാധിസ്ത എന്ന് ആചാര്യവചനമുണ്ട് ശില ശബ്ദത്തിന്. അപ്പൊ യോഗ്യ ശിഷ്യനുണ്ടാകാൻ വേണ്ടി പണ്ട് തപസ് ചെയ്ത ഒരു ശിലാദ മഹർഷിയുണ്ട്. യോഗ്യനായൊരു പുത്രനെ കിട്ടിയിട്ട് വേണം തനിക്കുള്ള വിദ്യ ഒന്ന് ഏൽപ്പിക്കാൻ. അതിന് കാത്തിരുന്നു കുറെ കാലം. എല്ലാ വിദ്യയും പഠിച്ചയാളാണ് ശിലാദൻ. വിദ്യ അർഹിക്കുന്ന പാത്രത്തിലല്ലെങ്കിൽ വിദ്യയുടെ വീര്യം നഷ്ടപ്പെടും. ഒരാളും താൻ പഠിച്ച വിദ്യയുടെ വീര്യം നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ല. വിദ്യ വീര്യവത്താക്കുന്നതിന് വേണ്ടിയാണ് വിദ്യ തന്നെ ബ്രാഹ്മണനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. വിദ്യാ ബ്രാഹ്മണമാജഗാമ സേവധിഷ്ഠേസ്മി രക്ഷമ അസൂയകായ മാം മാതാസ്തദാ വീര്യവത്തമ. എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ കൊടുക്കാവൂ, അസൂയക്കാരനോ മാനിക്കോ ഡമ്പുള്ളവനോ കൊടുക്കരുത്. കാരണം വിദ്യയെ അവൻ വ്യാഖ്യാനിച്ചു വഷളാണ്. അതുകൊണ്ട് ആ ഉത്തമ ശിഷ്യന് വേണ്ടി കൊടുക്കാൻ വേണ്ടി, ഉത്തമ ശിഷ്യൻ എന്നത് തനിക്കൊരു പുത്രനുണ്ടായാൽ നല്ലതാണെന്ന് വിചാരിച്ച് പുത്രന് വേണ്ടി തപസ് ചെയ്ത് ശിലാദ്. അപ്പം അങ്ങനെ ആ ദാനം പൂർത്തിയാക്കാൻ വിദ്യാദാന സമയത്ത് ആ ശിഷ്യനായി തീർന്ന ആ ഉത്തമന് കൊടുക്കാൻ ശാസനീയൻ, ശാസനാനുവർത്തി, ആജ്ഞാകാരി, ഈ പദങ്ങളൊക്കെ അങ്ങനെ ഒന്നാണ്. ശാസനയെ അനുവർത്തിക്കുന്നവൻ പൗരാണിക കാലത്ത് അതുള്ളൂ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാല് സ്കൂളിലൊന്നുമില്ല. ഒരു വിദ്യാർത്ഥി ഇന്ന് സ്കൂളിൽ ശാസനാനുവർത്തിയല്ല, ആജ്ഞാനുവർത്തിയല്ല. ഒരു മക്കളും ആജ്ഞാനുവർത്തികളല്ല. മക്കളുടെ ആജ്ഞയെ അച്ഛൻ അനുവർത്തിക്കുകയല്ലാതെ അച്ഛന്റെ ആജ്ഞയെ ഒരു മകനും അനുവർത്തിക്കാൻ ഇന്നാവില്ല. കാരണം ആ പാരസ്പര്യങ്ങളൊക്കെ രണ്ടു ഭാഗത്തുമുള്ള കുഴപ്പങ്ങളുണ്ട്, ഏകപക്ഷീയമല്ല, രണ്ടു ഭാഗത്തുമുള്ള കുഴപ്പങ്ങളുണ്ട്, നഷ്ടപ്പെടുന്നു. ഗുരുക്കന്മാർ ആജ്ഞ കൊടുക്കാൻ പാകത്തിന് ഉയർന്നിട്ടില്ല, ആജ്ഞ സ്വീകരിക്കാൻ പാകത്തിന് വിനയമുള്ള ശിഷ്യന്മാരും പാരസ്പര്യം തികഞ്ഞ അച്ഛനമ്മമാരുന്നില്ല. അവരുടെ പാരസ്പര്യം ഏറ്റുവാങ്ങാൻ പാകത്തിനുള്ള മക്കളുമില്ല. വികലമായൊരു ലോക സമ്പ്രദായത്തിലിരുന്ന് നമ്മളിത് പഠിക്കുന്നത് പൗരാണിക കാലത്ത് അങ്ങനെയല്ല. ജിജ്ഞാസ വന്ന് ഇത് തേടി ചെല്ലുന്ന ഒരാളെയാണ് നാം കാണുന്നത്. ഇത് നമ്മളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുറെ പഠിച്ചിട്ടാണ് ചെല്ലുന്നത്. അത് പലയിടത്തുനിന്നാണ് പഠിച്ചിരിക്കുന്നത്. പഠിച്ചത് നമ്മൾ പ്രയോഗിച്ചു നോക്കി ഉറപ്പ് വന്നിട്ടില്ല. പക്ഷെ പഠിച്ചിടത്തോളം നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് ശരിയാണെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മളോട് ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചത് ശരിയാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അയാളുടെ വാക്കിനെ കാണുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും അതെ. ട്യൂഷൻ സാറിന്റെ എടുക്കുന്ന കുറെ സ്വപ്നകൾ പഠിച്ചിട്ടാണ് ക്ലാസ്സിൽ പോയിരിക്കുന്നത്. അപ്പൊ അധ്യാപകൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അധ്യാപകന് വിവരമില്ലെന്ന് ആദ്യം തന്നെ കേൾക്കുമ്പോഴേ ബോധ്യപ്പെട്ടിട്ടാണ് അധ്യാപകനോട് നേരിടുന്നത്. എല്ലാ വിഷയത്തിനും ഈ പഠിത്തം മുൻകൂട്ടിയുണ്ട്. മീമാംസ്യമായ ഒരു പഠനവും ആധുനിക ലോകത്ത് കലികാലത്തിൽ നടക്കില്ല. അത്യപൂർവമായ ലബ്ധ പ്രതിഷ്ഠതയുണ്ടെങ്കിൽ ശ്രവണം താൽക്കാലികമായി നടത്താൻ ചിലർക്ക് കഴിഞ്ഞേക്കും. ശ്രവണം പ്രമാപത്തം അത് അനുഗ്രഹീതന്മാരായ ചില ആളുകൾക്ക് ചിലപ്പോൾ കഴിയും കേൾപ്പിക്കാൻ. അവർ പറയുന്ന സമയം മുഴുവൻ കേൾക്കുന്നത് ശരിയാണെന്ന് ശ്രോതാക്കൾക്ക് തോന്നും. കേട്ട് കഴിഞ്ഞിറങ്ങിയാൽ നമ്മുടെ പൂർവ്വവാസനകൾ കയറി വരും. 100% ശരിയല്ല, ചിലതൊക്കെ ശരിയൊന്നുമല്ല, പക്ഷെ അന്നേരം പറയാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതേ കലികാലത്തിനാണ്. പഠനം മുന്നോട്ട് പോകണം. അതിനാണ് ആദ്യം ശ്രവണം ചെയ്യിപ്പിച്ച് അന്ധകരണത്തെ
3: ശുദ്ധമാക്കിയെടുക്കണം.
1: ശ്രവണം നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ മനോഭാവം വേണം. ഈ മനോഭാവം ഉണ്ടാകണമെങ്കിൽ വ്യക്തി ജീവിതത്തിന്റെ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവരുത്. നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്നതും നിങ്ങളെയെല്ലാം പഠിപ്പിക്കുന്നവർ നോക്കിയിരിക്കുന്നതും ഇതിനപ്പുറമുള്ള വ്യക്തി
3: ബന്ധങ്ങൾക്കാണ്.
1: ഞാൻ പഠിപ്പിക്കാൻ പോവാണ്, എന്നെ വിളിക്കുന്ന ആളുകൾ അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും അവരെനിക്ക് ഭക്ഷണം തരുന്നേ, എങ്ങനെയായിരിക്കും എന്നെ തിരിച്ചയക്കുന്നത്, ഏത് വണ്ടിയിലായിരിക്കും വിടുന്നത്, എനിക്കുള്ളതെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവോ, ആരോടാണ് ഞാൻ വിളിച്ച് പറയണ്ടേ, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭക്ഷണം ഇന്ന മെനു ലിസ്റ്റ് അനുസരിച്ച് വേണം, എനിക്ക് എന്നെ തിരിച്ചയക്കുന്നതിന് എന്നെ വണ്ടി തന്നെ വിളിച്ചിരിക്കണം, അതിന് ദക്ഷിണ തരുന്ന എത്ര രൂപയായിരിക്കും, അത് തരുന്ന സമയത്ത് ഓരോരുത്തരുടെയും കയ്യിൽ ആദ്യം ഉണ്ടാകാൻ ഞാൻ ആരെ പിടിച്ചാണ് ചട്ടം കെട്ടി വിളക്കിന്റെ മുമ്പിൽ ഒരു പാത്രം വെച്ച് ആദ്യമായിട്ട് നീ കൊണ്ടൊരു 501 ഇടുക, അത് നിനക്ക് ഞാനിപ്പോഴേ തന്നേക്കാം, എന്നിട്ട് ബാക്കിയുള്ളൊരു നീ ഇടുന്നത് കണ്ട് ഈ മുമ്പേ പോകുന്ന പശുവിന്റെ പുറകെ പിമ്പേ പോകുന്ന പശുവെല്ലാം പോകുന്ന പോലെ കൊണ്ടിടാൻ എളുപ്പമാകുന്നത്, ഇതെങ്ങനെയാ അറേഞ്ച് ചെയ്യണ്ടേ, ഇങ്ങനെ ബന്ധങ്ങളെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ വക്താവ്, വക്താവ്, ഞാനൊരു വക്താവിന്റെ പ്രതിനിധിയായി, ഞാൻ വേറൊരാളെ പറയുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമുള്ളത് ഞാൻ വക്താവ്, ഞാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇയാളുമായി ഒരു ബന്ധം സ്ഥാപിച്ച് ഞാൻ ഇതിന്റെ അടുത്ത ആളായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടവനായും ഒക്കെ നിൽക്കാൻ പറ്റുന്നത് എന്നാണ് ശ്രോതാവ് ശ്രമിക്കുന്നത്. ശാസ്ത്രവുമായുള്ള ബന്ധം മാത്രം അവിടെ വളരെ ഇടുങ്ങിയ ഒരു പാതയാണ്, ഏത് നിമിഷവും മുറിഞ്ഞു പോകാവുന്ന ഒരു പാതയാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ശരിയാണോ ആലോചിച്ചോ, ശരിയാണോ നല്ലൊരു ആലോചിച്ചോ കിട്ടു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയണം, ഭംഗിക്ക് വേണ്ടി തലകുലിക്കരുത്. ഈ കാലഘട്ടത്തിന്റെ അറിവിന്റെ പ്രത്യേകതയായി. അതുകൊണ്ട് ഏതൊരു അറിവും ഒരു കൂട്ടായ കസരത്തിലാണ്, 1-to-1 റിലേഷൻ ഇല്ല. വക്താവും തന്നെ കേൾക്കുന്ന ശ്രോതാവുമായുള്ള നേരിട്ടുള്ള റിലേഷൻ ഇല്ല. എത്ര പേരോടുകൂടി വക്താവ് ഇരുന്നാലും ഓരോ വ്യക്തിയുമായുള്ളത് അത്യന്ത രഹസ്യമായ ഒരു സംയോഗമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ജ്ഞാനം കൈമാറൂ. അങ്ങനെയാണ് വക്താക്കന്മാർ പണ്ടുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായതെന്നറിയില്ല. 100 പേരെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുമ്പോഴും അതിൽ ഓരോ വിദ്യാർത്ഥിയുടെ അനുഭവവും നിഗൂഢമാണ് അയാളോടുള്ള. അത് ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുണ്ടാവില്ല. അതൊരു എളിമയെ ഉണ്ടാക്കുന്നതാണ് പൗരാണിക ബന്ധം. ആധുനിക ബന്ധം അതൊരു വലിമയെ ഉണ്ടാക്കുന്നതുമാണ്, നിഗൂഢമല്ല. ലൗകിക വിഷയജ്ഞാനത്തിന്റെ പരിക്ലിപ്തിയിലുള്ള പരിചയങ്ങൾക്കാണ് അവിടെ പ്രസക്തി. എന്റെ കൂടെ 4 പേരിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെക്കാൾ എത്ര കൂടുതൽ അയാളുടെ രഹസ്യങ്ങൾ അറിയും, അത്രത്തോളം ഞാൻ അവരെക്കാൾ ജ്ഞാനിയാവും. ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും അവരുടെ ഗുരുക്കന്മാരെയും ആദർശമൂർത്തികളെയും പറ്റി പറയുന്ന കഥകളെല്ലാം ജ്ഞാനത്തിന് വിപരീതങ്ങളായ വികല കഥകളാകുന്നതും അതുകൊണ്ടാണ്. അച്ചടിച്ചുവരുന്ന എല്ലാ കഥകളും തികച്ചും ലൗകികത്തിൽ കിടന്ന് പുളയ്ക്കുന്ന ഒരു പോക്രിയുടെ ജീവിതകഥയാണ് എന്ന് കാണാം. മനസ്സിലാവുമെന്നറിയില്ല. ആത്മവഴിക്കുള്ള ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചവൻ വായിച്ചാൽ നല്ലപോലെ ഛർദ്ദിക്കാൻ പാകത്തിനാണ് മഹാപുരുഷന്മാരുടെ, എനിക്കുള്ള അവരോടുള്ള പരിചയമായി ഞാൻ എഴുതുന്ന ജീവചരിത്രങ്ങൾ മുഴുവൻ ഓരോരുത്തരും. ശരിയല്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടതും കേട്ടതും ഞാൻ അനുഭവിച്ചതുമായി എഴുതി പിടിപ്പിക്കുന്നത് അത്രയും, എത്ര മോടി പിടിച്ച് എഴുതി പിടിപ്പിക്കുന്നുവോ അത്രയും കൂടുതൽ അതുകൊണ്ട് സ്ഥാപിക്കുന്നത് അങ്ങോട്ട് ജീവിതത്തിൽ യാതൊരു വിവരവുമില്ലെന്നാണ്. പിന്നെ ഒരു മഹത്വം അവസാനമുണ്ട്, ഞാൻ ചെന്നതുകൊണ്ട് സ്വല്പം മഹത്വം ഉണ്ടായിട്ടുണ്ടെന്നൊരു നേരിട്ട് പറയാത്തൊരു പദം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. അയാൾ എങ്ങനെ കഞ്ഞി കുടിക്കുന്നു ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയാൽ പോലും അങ്ങനെയാണെന്നുള്ളത് അരവിന്ദാക്ഷമേനോൻ തന്നെ തെളിയിച്ചു. ഫോട്ടോയിൽ പോയാല് നിർബന്ധപൂർവ്വം ഒരു കാസറ്റ് ഏൽപ്പിക്കുന്ന ഒരു കാസറ്റ് അരവിന്ദാക്ഷമേനോന്റെ. നിങ്ങളുടെ കൂട്ടരുടെ മുഴുവൻ കഥ അതാണ്. അത് ഞാൻ പേരെടുത്ത് പറഞ്ഞ ആരെയും വികലമാക്കുന്നില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം എന്നെ കുറിച്ചുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ, എന്നെ കുറിച്ച് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ. മറിച്ച് ജനറലായി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന ഒരു ഉദാഹരണം പറയാവുന്നത് അത് ആസ്വദിക്കുമ്പോൾ ഓർത്തോണം. ഞാൻ പേര് ഈ അരവിന്ദാക്ഷമേനോനെയും യേശു ക്രിസ്തുവിനെയും ചേർത്ത് വെച്ച് പറയുമ്പോൾ നിങ്ങളുടെ മഹാപുരുഷന്മാർ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തുണ്ടെന്നും നിങ്ങളൊക്കെ തന്നെ അരവിന്ദാക്ഷമേനോന്റെ സ്ഥാനത്തുണ്ടെന്നും ഓർത്തുകൊണ്ട് കേട്ടാൽ എനിക്ക് എളുപ്പമാണ്. ഞാൻ പിള്ളി പഠിത്തം സുഖമാകും. നിങ്ങൾ അങ്ങനെ ഓർക്കാൻ പാകത്തിനാണ് ഈ അരവിന്ദാക്ഷമേനോനെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇറങ്ങിപ്പം പുറകെ വാതരുമില്ല. ഫസ്റ്റ് ഫ്ലോറിലായിരിക്കുന്നത് ചാഴിയക്കാരുടെ. അപ്പോ അരവിന്ദാക്ഷ മേനോൻ ഇത് ഭംഗിയായി പറയുന്നുണ്ട്. അടുത്ത ദിവസം ഒരു ഡോക്ടർ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സൂപ്പർ തട്ടാണ് അരവിന്ദാക്ഷ മേനോൻ തട്ടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനകത്ത് യേശു ക്രിസ്തു എന്ന് പറയുന്നതിന് കർത്താവിന് യാതൊരു കഴിവുമില്ലെന്ന് അരവിന്ദാക്ഷ മേനോൻ മേനോൻ ശൈലിയിൽ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് വേറെ മേനോൻ കേട്ടാൽ മനസ്സിലായി ചിലപ്പോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ വന്നയാളും മേനോൻ തന്നെയാണ്. അതിനു ചോദിച്ചു, അതെവിടെയാ? ഞാൻ മുഴുവൻ കേട്ടതാണ്, അതിനകത്ത് അങ്ങനെ കണ്ടില്ല. എന്നാ ഇനി ശ്രദ്ധിച്ചാൽ മതി. കാരണം അദ്ദേഹം കൃഷ്ണനെ പൂജിച്ചു, വിഷ്ണുവിനെ പൂജിച്ചു, ശിവനെ പൂജിച്ചു, എല്ലാം ചെയ്തു. അതിലൊന്നും ഫലം കിട്ടാതെയാണ് അവസാനം യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടെന്നിട്ട് അവസാനം യേശു ക്രിസ്തു എങ്ങനെയാണ് അദ്ദേഹത്തിന് പോയ ജോലി വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്ന പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് ജോലി വാങ്ങിച്ചതെന്നാണ് അദ്ദേഹത്ത് വ്യക്തമായി പറയുന്നുണ്ട്. വക്കീല് കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് ജോലി തിരിച്ചെടുക്കുന്നത്. ഞാൻ കോട്ടയിൽ പോയത് മനസ്സിലാക്കി, അങ്ങനൊരു സെന്റൻസ് ഉണ്ട്. പി ജെ കുര്യൻ സ്പെഷ്യൽ ഓർഡർ ഇട്ടാണ് എനിക്ക് എന്റെ പോയ ജോലി തിരിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചവരാണ്, കണക്ക് പറയാൻ അറിയാവുന്നവരാണെങ്കിൽ പോയാൽ പി ജെ കുര്യനെ പോലുള്ളവർ നിങ്ങൾക്ക് ജോലി തരും, കർത്താവ് ഒരു തുമ്പും തരില്ല എന്ന് പഠിച്ചേക്കാം. മേനോൻ വിചാരിച്ചിരുന്നു, മേനോൻ അത്രയൊക്കെ വിചാരിച്ചു. കാരണം നാളെ രാവിലെ മേനോന് സ്വന്തം സമുദായത്തിൽ നിൽക്കേണ്ടി വന്നാലും നാലുകാല നിൽക്കാനുള്ള വിവരം മേനോനുണ്ട്. ഞാൻ കാശ് മേടിക്കാൻ പറഞ്ഞാടാവി, പിന്നെ നീയൊക്കെ അത് കേട്ട് വിശ്വസിച്ചെങ്കിലാക്ക് നിന്റെ വിവരക്കുറവ് എന്ന് മേനോൻ തന്നെ പറയുകയും ചെയ്യും. മേനോനത് ഭംഗിയായി. കാരണം നാളെ അതിൽ നിന്ന് വിട്ടുപോയാലും നാളെ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇതേ മൈക്ക് വെച്ച് കർത്താവിനെ പത്ത് തെറി പറയണമെങ്കിലും മേനോൻ ആയതുകൊണ്ട് ചെയ്തിട്ടുള്ളതാവും. അറിയാതെ എന്ന് പറയുമ്പോൾ അപ്പതും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ വേറൊരു വലിയ ജീവചരിത്രകന്റെ എഴുതിയ മനുഷ്യൻ രണ്ടാമതൊരു ജീവചരിത്രം എഴുതാൻ തുടങ്ങി. താൻ ആദ്യം എഴുതിയ ജീവചരിത്രം തന്റെ കൽപ്പനയായിരുന്നതും തെറ്റാണെന്നും പറഞ്ഞു. അന്നയാളെ ഞാൻ കാണാനിടയായി, അതുകൊണ്ടാ പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് സ്വാമി, എനിക്കതൊന്ന് മാറ്റി എഴുതണം, മാറ്റി എഴുതിയേ എനിക്ക് ഉറക്കം വരുള്ളൂ. അപ്പൊ അതൊക്കെ പറഞ്ഞു. കാരണം ഒന്ന് എഴുതിപ്പോയില്ലേ, ഒരസംബന്ധം ഏതായാലും ആയി, ഇനി മറ്റൊരസംബന്ധം എഴുതുന്നതിനേക്കാൾ നല്ലത് എഴുതിയ അസംബന്ധത്തോടെ ഈ പാദം തീരട്ടെ. മനസ്സിലായതെന്നറിയില്ല, ആളാരുടെയാണ് ചരിത്ര ആലെഴുതിയെന്നും ഒക്കെ ഉള്ളത് നമുക്ക് പിന്നെ, അത് നമ്മുടെ വിഷയമല്ല. അടുക്കിയിരുന്ന് വളരെ കൃത്യമായ ജീവിതത്തിൽ എഴുതി ഒരാൾ എഴുതിയതാണ്, ഒരാൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ചരിത്രങ്ങൾ എഴുതുമ്പോൾ ഈ കൂടെയുള്ള ആളുകൾ മേനോൻ അതിനകത്ത് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ സ്കലിതം വന്ന പോലെ പറയുന്നുണ്ട്. ഒന്നിത് രണ്ട്, മേനോന്റെ മകൾക്ക് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോഴും അതും കർത്താവ് വാങ്ങിച്ചു കൊടുക്കുകയല്ലേ, ഇത് പി ജെ കുര്യൻ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയത്. രണ്ടും പി ജെ കുര്യനാണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം. അപ്പൊ എല്ലാവരും ഇത് എഴുതുമ്പോൾ അതിനകത്ത് തന്നെ തങ്ങൾ പറയുന്ന ഈ ശക്തി വിശേഷത്തിന് ശക്തിയൊന്നും കാര്യമായി ഇല്ല, ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള ശക്തിയേ ഉള്ളൂ എന്ന് സ്പഷ്ടമാക്കുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെടേണ്ടതല്ല. ജിജ്ഞാസ വന്ന് വ്യക്തി ജീവിതത്തെ മുഴുവൻ മറന്ന് ആത്മവത്തയിലൂർന്ന ശ്രവണം ചെയ്യാൻ കൊള്ളുന്ന കാര്യങ്ങളെ മാത്രം കേൾക്കാനായിരിക്കണം സ്വാധ്യായത്തിന് പോകുന്നത്. മറ്റു രണ്ടാമത്തത് സ്വാധ്യായം ചെയ്യുന്നവനുള്ള, അതായത് അതിന്റെ പ്രവചനം ചെയ്യുന്നവനുള്ള ഗുണമാണ്, അത് അവൻ നോക്കേണ്ടതാണ്. താൻ അനുഷ്ഠിച്ചതേ പഠിപ്പിക്കാവൂ എന്ന് അയാള് നോക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ എന്റെ പാപമൊക്കെ അയക്കണം. അത് ശ്രവണം ചെയ്യുന്നവനോടൊപ്പം ഇല്ല. ശ്രവണം ചെയ്യുന്നവൻ എപ്പോഴെങ്കിലും അയാളുടെ ജീവിതത്തെ നോക്കാൻ പോയാൽ അവന്റെ ജീവിതം എന്നേക്കും ആയി തീർന്നു. ശ്രവണം ചെയ്യാൻ വന്നിരിക്കുന്നവനെ നോക്കാനും അവന്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാനും ശ്രവണം ചെയ്യിപ്പിക്കുന്ന പ്രവചനം നടത്തുന്നവൻ നോക്കാൻ പോയാൽ അവന്റെ ജീവിതം തീർന്നു. മനസ്സിലായെന്നറിയില്ല. ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ലോകം ലൗകിക ജീവിതത്തിന്റെ ലോകമേ അല്ല. അവിടെ രണ്ടു കൂട്ടർക്കും ഒന്നും ചെയ്യാനില്ല. ശ്രവണം കൊണ്ട് അധിഷ്ഠ പ്രതിബന്ധങ്ങൾ നശിക്കുമ്പോൾ തന്നെ തന്നെ നന്നായിക്കോളും. നന്നായിട്ട് ശ്രവണം ചെയ്യിപ്പിക്കാനാവില്ല, മനസ്സിലാവും തോന്നും. ആ അങ്ങനെ ചെയ്ത് നന്നാവില്ല. ഇത് പറ്റുന്ന മിക്ക സ്ഥലത്തും എങ്ങനെയാന്ന് വെച്ചാല് ശ്രവണം ചെയ്ത് കുറെ ആവുമ്പോ നന്നായില്ല എന്ന് ആചാര്യൻ, നന്നായില്ലെന്ന് ശിഷ്യനും, ശിഷ്യൻ നന്നായില്ലെന്ന് ആചാര്യനും പരാതി വരുന്നിടത്താണ് ഇന്ന് വിദ്യയുടെ തലം കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രസ്ഥാനത്തിലും വിദ്യാദാന പാരമ്പര്യത്തിൽ പുറത്താക്കലുണ്ട്. പണ്ടില്ല. ഗുരുകുലങ്ങൾക്ക് നിയമങ്ങളും പുറത്താക്കലുകളും ഇല്ല. ഇഷ്ടമുണ്ട് വരാം, കേൾക്കാം, പോകാം. എത്ര കേട്ടു, എത്ര പഠിച്ചു, അത്
3: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ചാണ്ഡോഗ്യ ഉപനിഷ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.

തദൈക്ഷതദ്ഭുസ്യം പ്രജായേതി തത്തേജോ അസൃജത തത്തേജ ഐക്ഷത ഭുസ്യം പ്രജായേതി തദപോ അസൃജത തസ്മാത്ര ക്വചന ശോചതി ചേതേവ പുരുഷ. തേജസ് ഇവ തത് അധ്യാപോ ജായന്തി. വിക്ഷിപ്ത തേജോ അസൃജിത തേജസ് സൃഷ്ടവത്. ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് തേജസ്സിൽ തുടങ്ങിയാണ്. തത്തേജോ അസൃജത, ആദ്യം അസത് ദർശിച്ച് സങ്കല്പിച്ചു, അക്ഷത ആ സങ്കല്പത്തിന് സൃഷ്ടിയുണ്ടായി. സൃഷ്ടി തുടങ്ങുന്ന എങ്ങനെ? തേജസ് നിന്ന് ആത്മനാകാശം സംഭൂതി ശ്രുത്യന്തരം ആകാശാത് വായു തദത്രിയം തേജസ്സുതമിഹ കഥം പ്രാഥമ്യന തസ്മാദേവ തേജസ്സൃജ്യതേ തദേവ ച ആകാശമിതി വിരുദ്ധം. ഇവിടെ തേജോ അസൃജത എന്നാണ് തുടങ്ങിയത്, സൃഷ്ടി തേജസ്സിൽ തുടങ്ങി. പക്ഷെ മുമ്പ് തസ്മാദ് വാദേ തസ്മാദ് ആത്മനാകാശ സംഭൂതം, ഈ ആത്മാവിൽ നിന്ന് ആദ്യം ഉണ്ടായത് ആകാശമാണെന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞത് എന്താണ്? സൃഷ്ടിച്ചത് ആദ്യം ആകാശമാണ്, ഇവിടെ പറയുന്നത് തേജസ്സാണ്. ആകാശാത് വായു തത തൃതീയം തേജ, അവിടെ ആകാശം, ആകാശത്തിൽ നിന്ന് വായു, പിന്നീട് തേജസ്. ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്. ശ്രുതിവിഹകഥം പ്രാഥമ്യം തസ്മാദേവ തേജസ്സൃജ്യത. ഇവിടെ ആ സത്തിൽ നിന്ന് നേരിട്ട് തേജസ് സൃഷ്ടിച്ചെന്ന് പറയുന്നു. തദേവ വെച്ച് ആകാശം ഇനി വിരുദ്ധം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരും. അവിടെ പറഞ്ഞു സത്തിൽ നിന്ന് ആദ്യം ആകാശമുണ്ടായി, പിന്നീട് വായു, പിന്നീട് തേജസ്. ഇവിടെ പറയുന്നു ആദ്യം തേജസ് ഉണ്ടായി. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. പറയുന്നു നേഷദോഷ, ദോഷമൊന്നുമില്ല, ഇതൊരു ദോഷമേ അല്ല. ആകാശവായു സർഗാനന്തരം സത് തേജോ അസർജതേ ഇതി കൽപ്പനവൃത്തി. ഇവിടെയും അതിനെ സ്വീകരിച്ചുള്ളൂ. ആകാശം വായു ഇവയുടെ സൃഷ്ടിക്ക് ശേഷം തേജസ്സിനെ സൃഷ്ടിച്ചു എന്നിവിടെ സ്വീകരിച്ചാൽ മതി. ഇവിടെ ആദ്യത്തെ രണ്ടും പറഞ്ഞില്ലെന്നേ. ആകാശവായുകൾക്ക് ശേഷമുള്ള കാര്യം പറയുന്നു, അങ്ങനെ സ്വീകരിക്കാം. പറയുന്നു ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയിൽ സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്തൊന്നും സൃഷ്ടിയുടെ താല്പര്യത്തിലല്ല. അതായത് എങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അത് എങ്ങനെ വേണം വയ്ക്കാൻ, അഥവാ അവിവക്ഷിത സൃഷ്ടിക്രമ. ഇവിടെ സൃഷ്ടിയുടെ ക്രമത്തിൽ യാതൊരു താല്പര്യമില്ല, ഇന്ന രീതിയിൽ സൃഷ്ടിക്കണം അങ്ങനെ ഇല്ല. സത്കാര്യമിതം സർവം, ഇതെല്ലാം സത്തിന്റെ കാര്യമാണ്, അതാണ് ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സർവം സത്കാര്യം, സത്തിന്റെ കാര്യമാണ്. ഏകമേവ അദ്വിതീയം നിത്യത വിവക്ഷിതം. ഇവിടെ ശ്രുതിയുടെ വിവക്ഷ എന്താണ്? ഇന്ന ഇന്ന രീതിയിൽ സൃഷ്ടി ഉണ്ടായി, സൃഷ്ടിയുടെ സിദ്ധാന്തം ഇന്നതാണ് എന്നാരും പഠിപ്പിക്കാനുണ്ട്. ശ്രുതിയുടെ താല്പര്യം സദേകമേവ അദ്വിതീയം, ഇതിനെ ബോധിപ്പിക്കുകയാണ്. സദേകമേവ അദ്വിതീയം എന്നുള്ള കാര്യത്തെ ബോധിപ്പിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ഗൗണമായി, അപ്രധാനമായി. സൃഷ്ടിയെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ എന്താണ് സൃഷ്ടി, എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തെ ഇന്നൊരു സമാധാനം അത്രമാത്രം. അതാണ് ഇവിടുത്തെ തത്വചിന്തയും
ആധുനികമായ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ആധുനികമായ ചിന്തയിൽ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയിലെന്തുണ്ട്? ഇവിടെ തത്വചിന്തയിൽ അങ്ങനെയല്ല. സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. സ്രഷ്ടാവിന്റെ സ്വരൂപം എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അവിടെ പല സിദ്ധാന്തങ്ങളും വരും. അത് ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിരിക്കും, അതിലൊന്നും താല്പര്യമില്ല. മൃദാവധി ദൃഷ്ടാന്ത ഇവിടെ പാത്രത്തെക്കുറിച്ച് പറയുന്നു. പാത്രത്തെക്കുറിച്ച് പറയുന്നത് പാത്രം എന്താണ്, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്താണ്, അതിനെന്തൊക്കെ പ്രയോജനമുണ്ട്, ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ഭൗതികമായി പഠിക്കുമ്പോൾ എന്താണ് മുഖ്യമായി നിൽക്കുന്നതിൻ്റെ പ്രയോജന ചിന്തയാണ്. ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതിൻ്റെ പ്രയോജനം എന്താണ്, ആ രീതി ചിന്തിക്കും. ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം പ്രയോജന ചിന്തയല്ല, പ്രയോജനത്തെ പാടെ വിസ്മരിക്കുന്നു. ഇവിടെ മുക്തിചിന്ത, എങ്ങനെ ഈ സൃഷ്ടിയിൽ നിന്നും മോചനം നേടാം, എന്താണ് ഈ സൃഷ്ടിയിൽ മുക്തിയുടെ മാർഗം, അതാണ് ഇവിടുത്തെ. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രേയസ്, ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ശ്രേയസ്, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ശ്രുതിക്ക് സൃഷ്ടിയുടെ നാനാത്വത്തെ പഠിപ്പിക്കാൻ താല്പര്യമില്ലാതെ പഠിപ്പിച്ചാൽ ഒട്ട് അവസാനിക്കത്തില്ല. അങ്ങനെ പലതരത്തിലും ഇതിന് സമാധാനം പറയാം. ഇനി വേറെ തരത്തിൽ പറയുന്നു, അഥവാ ത്രിപുത്കർണസ്യ വിവക്ഷിതത്വ തേജോ ബന്നാനാമേവ സൃഷ്ടി മാജസ്റ്റി. ഇനി അടുത്ത് ത്രിപുത്കർണത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചീകരണം എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടായതാണ്. പഞ്ചീകരണത്തിൽ പറയുന്ന അഞ്ച് ഭൂതങ്ങൾ കൂടി ചേർന്ന് സ്ഥൂല ഭൂതങ്ങളുണ്ടായി. ത്രിപുത്കർണത്തിൽ പറയുന്ന മൂന്ന് ഭൂതങ്ങൾ, തേജസ്, അപ്പ്, അന്നം. തേജസ്, ജലം, പൃഥ്വി, ഇത് മൂന്നെണ്ണം കൂടി ചേർന്ന് ഈ കാണുന്ന സ്ഥൂലഭൂതം ഉണ്ടായി എന്നാണ്. അപ്പോൾ അതിനെ ബോധിപ്പിക്കുകയാണ് ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ട് തേജോപന്നാമേവ സൃഷ്ടി മാജസ്റ്റേ ത്രിവുത്കർണത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. തേജോ അസൃജത, തേജ ഇത് പ്രസിദ്ധനോക്കെ, തേജസ് എല്ലാവർക്കും അറിയാം. പ്രകാശകം രോഹിതം ചെയ്ത് അതിന്റെ സ്വഭാവമാണ് ദഹിപ്പിക്കുക. ഭക്തൃ പാകം ചെയ്യിക്കുക, പ്രകാശം പ്രകാശിപ്പിക്കുക. രോഹിതം വിരോഹിത വർണ്ണമാണ്. സൃഷ്ടം തേജ ഐക്ഷത തേജോരൂപ സംസ്ഥിതം സത് ഐക്ഷത. ഇവിടെ പറയുന്നു തത്തേജോ അസൃജത തത്തേജ ഐക്ഷത. ആദ്യം തദൈക്ഷത സത്, അത് സങ്കല്പിച്ചതെന്ന് പറയുന്നു. അടുത്ത് പറയുന്നു തേജ ഐക്ഷത, തേജസ് സങ്കല്പിച്ചു അത് പറയുന്നു. തത്തേജ തത് സത് സൃഷ്ടം തേജ, സത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ തേജസ് ഐക്ഷത, അതങ്ങനെ തേജസ്സിന് സങ്കല്പിക്കാൻ കഴിയും. തേജസ് എന്ന് പറയുന്നത് ജഡമാണ്, അഗ്നിയാണ്. അഗ്നിയിൽ അങ്ങനെ സങ്കല്പം വരും, അവിടെ ചൈതന്യമില്ലല്ലോ. ശ്രുതി പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ജഡമായ സർവത്തിനെ കുറിച്ചും ചേതന വ്യവഹാരം, അത് കാണിക്കുന്നുണ്ട്. ചേതന വ്യവഹാരം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം. ജഡമായ തേജസ്, ജലം, ഇതിലെല്ലാം ചേതന വ്യവഹാരം എങ്ങനെ വരും? സാധാരണ ലോകത്ത് കാണാറില്ല. അതുകൊണ്ട് പറയുന്നു തത് സത്സൃഷ്ടം തേജാക്ഷത തേജോരൂപ സംസ്ഥിതം സത് അക്ഷത. അവിടെ സത്താണ് സങ്കല്പിച്ചത്, തേജസ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ തേജോരൂപ സംസ്ഥിതം, തേജോരൂപത്തിലിരിക്കുന്ന സത് എന്ന് വെച്ചാൽ സത്ത് തന്നെയാണ് തേജോരൂപത്തിലിരിക്കുന്നത്. ജലരൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ,
പൃഥ്വി രൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ. ഇപ്പൊ പൃഥ്വി സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ സത്ത് സങ്കല്പിച്ചു. ഒരു ജീവൻ ശരീരത്തോടുകൂടിയിരിക്കുന്നു, പഞ്ചഭൂതാത്മകമായിരിക്കുന്നു. ജീവൻ സ്വയം തിരിച്ചറിയുന്നില്ല താൻ സത്താണ്. അതുകൊണ്ട് പറയുന്നു ഞാൻ സങ്കല്പിച്ചു, ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രവർത്തിച്ചു. ഇതെല്ലാം പറയുന്ന ഈ ശരീരമാകുന്ന പിണ്ടത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ്. ആത്മാവ് ചിന്തിക്കുന്നില്ല, പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ആരാണ്? ആത്മാവല്ല, ഈ ശരീരമാണ്, ഈ പിണ്ഡമാണ്. അങ്ങനെയും പറയാം. എന്താണ് ഞാൻ സങ്കല്പിച്ചു, എന്നെ ഈ പിണ്ഡത്തിൽ നിന്ന് വേർതിരിച്ചിട്ടല്ല പറയും. അപ്പൊ അതിന്റെ താല്പര്യം എന്താണ്? പിണ്ഡം സങ്കല്പിച്ചു എന്നല്ല, ഞാൻ സങ്കല്പിച്ചു. ചേതന വ്യവഹാരമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, അത് സങ്കല്പിച്ചു എന്നാണ്. ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തിന്റെ ഒരു അലയാണ് സങ്കല്പം. അതുപോലെ ഇവിടെയും മനസ്സിലാക്കിയാണ് ഗുരുവും പറയുന്നത്, ഞാൻ സങ്കല്പിച്ചു എന്ന് ശരീരാഭിമാനത്തോടുകൂടി പറയുമ്പോൾ എങ്ങനെയാണോ ശരീരം സങ്കല്പിച്ചു എന്ന് ധരിക്കുന്നത്, അതുപോലെ ആണ് ഇവിടെയും ആ ഭൂതാഭിമാനത്തോടുകൂടി സങ്കല്പിക്കുകയാണ്. വാസ്തവത്തെ സങ്കല്പം ചൈതന്യത്തിലാണ്. ചൈതന്യം എങ്ങനെ സങ്കല്പിക്കും? പറഞ്ഞുള്ള ചൈതന്യം ചിത് സമുദ്രമാണ്. ആ ചിത് സമുദ്രത്തിലെ ഒരു അലയാണ് സങ്കല്പം. സത്സൃഷ്ടം തേജ ഐക്ഷത, തേജരൂപ സംസ്കൃതം തദൈക്ഷത. എങ്ങനെ ബഹുസ്യാം പ്രജാപതി പൂർവ്വം ഞാൻ പലത് ആകട്ടെ, പലതായി ജനിക്കട്ടെ, അത് കേവലം ജഡത്തിന് സാധ്യമല്ല, ചൈതന്യത്തിന് സാധ്യമല്ല. അവനാണ് ഇവിടെ ചൈതന്യമാണെന്ന് പറഞ്ഞത്. അങ്ങനെ സങ്കല്പിച്ചിട്ട് തഥാപോ അസൃജത, അത് അപ്പിനെ സൃഷ്ടിച്ചു, ജലത്തെ സൃഷ്ടിച്ചു. ആപ്പോ ദ്രവസ്നിഗ്ധാഹ സന്ധിന്യഹ ശുക്ലാശേരി പ്രസിദ്ധ ലോക. ജലത്തെ കുറിച്ച് പറഞ്ഞു. ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ദ്രവമാണ്, സ്നിഗ്ധമാണ്, മൃതത്വമുള്ളതാണ്, സന്ധിന്യത ഒഴുകുന്നതാണ്, ശുക്ലാഹ അത് ഒരുതരം വെളുപ്പാണ്. അതിന്റെ വെളുപ്പല്ല,

എവിടെയെങ്കിലും കാലമായ ഏതെങ്കിലും കാലത്ത് ശോചത്തി ദുഃഖം വന്നു കഴിഞ്ഞാൽ ജീവന് ദുഃഖം വന്ന ജീവൻ ദുഃഖം വരികയുള്ള ഉഷ്ണം വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ജലം വരും. നനഞ്ഞ വിറക് കത്തിച്ചാൽ അറിയാം, അവരെങ്കിൽ ജലം കാണും. അതുപോലെ ദുഃഖം വന്നാലുമുണ്ട്. ശോചതി സന്തപ്യത സേതതേ പ്രസിദ്ധ്യത. ദുഃഖം വരുമ്പോ അല്ലെങ്കിൽ ശരീരം ചൂടാകുമ്പോ പ്രസിദ്ധ്യത വാപുഷ, ഇവിടെ ശരീരത്തിൽ വേർപ്പ് അനുഭവപ്പെടുന്നു. വിറകിൽ തീ കത്തിക്കുമ്പോ അതിൽ ഈർപ്പ് അനുഭവം. ശരീരത്തിന് ഉഷ്ണം വരുമ്പോ വേർപ്പ് വരുന്നു. മനസ്സിൽ ഉഷ്ണം ദുഃഖം വരുമ്പോ കണ്ണുനീര് വരുന്നു. ഉഷ്ണവും ജലവുമായിട്ടൊരു ബന്ധമുണ്ട്. എവിടെയെല്ലാം ചൂട് ഉഷ്ണം വരുന്നു അവിടെയെല്ലാം ജലവും വരുന്നു. മനസ്സിന്റെ ദുഃഖത്തിൽ കണ്ണുനീര് വരുന്നുണ്ടല്ലോ. ദുഃഖം ഒരു ചൂടാണ്. സന്തപ്യതേ സേതതേ പ്രസിദ്ധ്യതേ വാപുഷ, ശരീരത്തിൽ ചൂട് വരുമ്പോൾ വേർപ്പ് വരുന്നതാണ് പ്രസിദ്ധ്യത. സന്തപ്യത ദുഃഖിക്കുന്നു, കണ്ണുനീർ വരുന്നു. അതുകൊണ്ട് തേജസ്സേവത്ത അത് മനസ്സിലാക്കണം. ഇതെല്ലാം തേജസ്സിൽ നിന്നാണ്. അപ്പോൾ സാധാരണ ചിന്തിക്കും എങ്ങനെയാ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നത്? ജലം അഗ്നി കൊണ്ട് നശിക്കുന്ന, അഗ്നി ജലം കൊണ്ട് നശിക്കുന്നതാണെന്ന്. ജലം കൊണ്ട് നശിച്ചു പോകുന്ന ഒന്നാണ് അഗ്നി. ആ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? യുക്തി ആണ് പറയുന്നത്. തത്ത ആപ്പോ അധിജായന്റെ, അതുകൊണ്ടാണ് പറയുന്നത്. തേജസ് എവിടെയെല്ലാം കാണുന്നുണ്ടോ പ്രത്യക്ഷമായിട്ട്, അത് ജലത്തോട് ചേർന്നേ കാണത്തുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ ജലത്തിന് നിമിത്തമായിരിക്കുന്നു. സ്ഥൂലമായ ദൃഷ്ടാന്തമാണ് പറഞ്ഞത്. ഉഷ്ണം കൊണ്ട് വേർക്കുന്നു എന്ന് പറയും. ആ ജലം കൊണ്ട് നശിക്കുന്നതാണ്, പക്ഷെ അത് ജലത്തിന്റെ കാരണവുമാണ്. അങ്ങനെയുള്ള തേജസ് തേജസ്സേവത്ത ആപ്പോ അതിജായന്റെ ആ തേജസ്സിൽ നിന്ന് ആപ്പോ ജലം അതുണ്ടാവുന്നു. ശ്രുതി പറഞ്ഞത് തത്തേജോ അസർജത തത്തേജ ഐഷത ബഹുസമയം പ്രജായേതി തത് അപ്പോ അസർജത തസ്മാതി എത്ര കൊച്ച കൊച്ചന ശോചതി സ്വേതദേവ പുഷ തേജസ്സേവ തത് അധ്യാപോ ഭവതി തേജസ് അധി അതിലുപരി അതിനുശേഷം ജലമുണ്ടാവുന്നു. അടുത്ത മന്ത്രത്തിൽ പറയുന്നു ത ആപ ഐഷന്ത ബഹുഹ ശ്യാമാ പ്രജായേ മഹീതി ത അന്നം അസൃജന്ത തസ്മാത് എത്ര ക്വച്ച വർഷതി തദേവ ഭൂയിഷ്ടം അന്നം ഭവതി അധ്യേവ തദ് അധ്യ തദ് അധി അന്നാദ്യം ജായതേ താപഹിഷ്ഠന്ത. വീണ്ടും ആ ജലം സങ്കല്പിച്ചു, ജലതരംഗം സങ്കല്പിക്കാൻ പറ്റും. നേരത്തെ പോലെ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് പൂർവദേവ എന്ന് പറഞ്ഞാൽ പറയുന്നു ആകാര സംസ്ഥിതം തദേക്ഷ. ആ ജലരൂപത്തിലുള്ള സത്ത് ജലത്തിന്റെ ആകാരത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അത് സങ്കല്പിച്ചു ദർശിച്ചു ഈക്ഷ ദർശന ബഹുഹ പ്രഭൂത ശ്യാമ. ഞാൻ പലതായി ജനിക്കട്ടെ, ധാരാളമായി മാറട്ടെ. ഭവേമ പ്രജായ പ്രജായേമ ഉത്പദ്യേമഹി. ഞാൻ പലതായി ഭവിക്കട്ടെ, പലതായി തീരട്ടെ. ഇങ്ങനെ പറയുന്നതിന് വേറെന്നുള്ള എന്താണോ

സൃഷ്ടിക്ക് ഒരു സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ സൃഷ്ടികർത്താവ് മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിച്ചെന്ന് പറയാൻ വയ്യ. കാരണം എന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ സൃഷ്ടി സംഭവിച്ചിരിക്കും. ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പൊട്ടക്കഥകൾ പോലും അല്ല ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. ഇവിടെ പറയുന്ന സൃഷ്ടിയുടെ തത്വമാണ്. മറ്റതാദ്യം ഒരു മനുഷ്യൻ സൃഷ്ടിച്ചു, പുരുഷനെ സൃഷ്ടിച്ചു, പിന്നെ ഭാര്യയിലെടുത്ത് വേറെ സ്ത്രീയെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മണ്ണെടുത്ത് സൃഷ്ടിച്ചു, മറ്റെടുത്ത് സൃഷ്ടിച്ചു. ഇതെല്ലാം വെറും പൊട്ടക്കഥകളാണ്, യാതൊരു ആധാരമില്ലാത്ത. അത്തരം പൊട്ടക്കഥകൾ പുരാണങ്ങളിലുമുണ്ട്. തന്നിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സാധനത്തെ എടുത്ത് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പരമാവധമാണ്, സാധ്യമല്ല. കാരണം തന്നിൽ നിന്ന് വേറിട്ടൊന്നും വേണമെങ്കിൽ സൃഷ്ടി സംഭവിച്ചിരിക്കും. സൃഷ്ടി സംഭവിക്കാതെ അങ്ങനെ അത് എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? സൃഷ്ടി തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. താൻ തന്നെയാണ് പലതായി തീർന്നത്. അത് താൻ തേജോ രൂപത്തിലിരുന്നുകൊണ്ട് പലതായി. അതിന് ആപരൂപം, അടുത്ത ആപ ജലീയ രൂപത്തിലിരുന്നുകൊണ്ട് സ്വയം പലതായി. സ്വയം പലതാകുന്നതാണ് സൃഷ്ടി. അല്ല, മറ്റെന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് മണ്ണെടുത്ത് മനുഷ്യനുണ്ടാക്കി, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എന്ത് അബദ്ധമാണ് എന്നുള്ള അതിനെ പ്രമാണമായി വിശ്വസിക്കുന്നവരുണ്ട്. അത് ശാസ്ത്രമാണ്, അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇവിടെ അതെല്ലാം പറയുന്നു. താൻ തന്നെ സ്വയം ജലീയനായിരുന്നുകൊണ്ട്, ജലമയനായിരുന്നുകൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ചു. അടുത്തതിന് അതാണ് താപക്ഷന്ത. അതിനുവേണ്ടി സങ്കല്പിച്ചു, ദർശിച്ചു സൃഷ്ടിയെ. അതിനുദാഹരണം പറയും, പുലാലും പാത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്റെ മനസ്സുകൊണ്ട് പാത്രത്തിന്റെ രൂപം, ആകൃതി, ഭാവം, ഘനം എല്ലാം സങ്കല്പിക്കുന്നു, എന്നിട്ട് അതുപോലെ സൃഷ്ടിക്കുന്നു. അതുപോലെ സദൈക്ഷത ബുധുഹ പ്രഭൂതസ്യാമാ ഭവീമ പ്രജാഗേമ ഹി ഉത്പദ്യ മഹീതി. ഞാൻ എങ്ങനെ പലതാകും, ഞാനെങ്ങനെ സൃഷ്ടിക്കും, പലതായി ഞാനങ്ങനെ സൃഷ്ടിക്കും. അങ്ങനെ അക്ഷത സങ്കല്പിച്ചു. ഇത് ഏറ്റവും നല്ല വ്യക്തമായി മനസ്സിലാകും സുഷുപ്തി. അവിടെ ഓരോന്നോരോന്നായിട്ട് സങ്കല്പിക്കാനാണില്ല, പക്ഷേ സ്വയം ആ സുഷുപ്തനായിരിക്കുന്നവൻ എവിടുന്ന ഉണർന്നപ്പോ ഇതിനെയൊക്കെ കണ്ടത്? ഈ സംഭവങ്ങളെല്ലാം അവിടുന്ന് വന്നു. അപ്പോൾ ആ സുഷുപ്തനായിരിക്കുന്നവൻ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ സ്വയം തന്നെ അന്നമയനായി, തേജോമയനായി, അല്ലെങ്കിൽ എന്തെല്ലാം ഇവിടെ ഇതം ഇതം എന്ന് അനുഭവപ്പെടുന്നുണ്ടോ ആ തദ്രൂപത്തിലെല്ലാം സ്വയം തന്നെ മാറുന്നു. അതിന്റെ സമഷ്ടിയിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇതത്തെ ആശ്രയിച്ചുകൊണ്ട് താൻ തന്നെ പലതായി മാറുന്നു. അവിടെ പറഞ്ഞ ചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് അത് തന്നെ പലതായി മാറുന്നു. ബഹുഹ പ്രഭുത ശ്യാമ ഭവേമ. അല്ലെ, ജീവന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അനുഭവിക്കണം, കാണണം, കേൾക്കണം, രുചിക്കണം, മണക്കണം, ഈ താല്പര്യങ്ങൾ വരും. ഇതിനോട് ഇതിനെല്ലാം ഗ്രഹിക്കുന്നു, ഇതിനോട് താതാമ്യപ്പെടുന്നു, അതിന് സൃഷ്ടിയുള്ളത്. ഉണർവിൽ നിന്ന് ഉണർവിൽ അഹന്തയും ഇതെന്തെ ആശ്രയിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു.
അപ്പൊ സത്തിന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ താൻ അനുഭവിക്കുന്നു, അതാണ് ജാഗ്രത സംഭവിക്കുന്നു. അതിന് സമാനമായി സമഷ്ടിയിൽ സൃഷ്ടിയിൽ സംഭവിക്കുന്നു. ബഹു പ്രഭൂതശ്യാമ ഭവേമ പ്രജായേമ ഉത്പദ്യമഹീജി താ അന്നം അസൃജന്ത. അങ്ങനെ ആ ജലം അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ജലം ആകുന്ന ഉപാധിയോടുകൂടി ആ ചൈതന്യം അന്നത്തെ സൃഷ്ടിച്ചു. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥ്വി. പൃഥ്വിയോടെ അന്നം എന്ന് പറയുന്നു, അല്ല ഭക്ഷിക്കുന്ന അന്നത്തെ അല്ല. അതിനി പറയും, പാർത്ഥിവം ഹി അന്നം യസ്മാ അപ്കാര്യം അന്നം തസ്മാ എത്ര കൊച്ച വർഷതി ദേശത്ത് തത്രയും അഭൂഷ്ടം പ്രഭൂതമന്നം ഭവതി തഹ അന്നം അസൃജന്ത പൃഥ്വി ലക്ഷണം. ആ ജലം പൃഥ്വിയാകുന്ന അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്താ എന്റെ താല്പര്യം? പറയുന്നു, പാർത്ഥിവം ഹി അന്നം യസ്മാത് അപ്കാര്യം. ജലകാര്യമാണ് ഈ അന്നം, നമ്മൾ കഴിക്കുന്ന അന്നം. അതാണ് പാർത്ഥിവമായ അന്നം, ജലകാര്യമാണ്. ജലമില്ലാതെ അന്നം ഉണ്ടാകത്തില്ല. ധാന്യങ്ങളും മറ്റും ഭക്ഷിക്കുന്നത് ജലത്തിൽ നിന്നുണ്ടായതാണ്. തസ്മാത് എത്ര കൊച്ച വർഷത്തെ ദേശി, എവിടെയാണോ വർഷം ഉണ്ടാകുന്നത്, ജലം ഉണ്ടാകുന്നത്, തത്രയും ഭൂയിഷ്ടം പ്രഭൂതാനുഭവം, എവിടെ ധാരാളം അന്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ജലത്തെ അന്നത്തിന് കാരണമായി പറഞ്ഞത്. അന്നം ജലകാര്യമാണ് എന്ന് പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന അന്നം അതുപോലെ അന്നമാണ് ഈ പൃഥ്വി. നമ്മൾ കഴിക്കുന്ന ഈ പൃഥ്വി തന്നെ മണ്ണായിട്ട് കഴിക്കുന്നതിലും പാർത്ഥിവമായെല്ലാം കഴിക്കുന്നു, സസ്യലതാദികളായെല്ലാം കഴിക്കുന്നത്, പക്ഷിമൃഗാദികളായെല്ലാം കഴിക്കുന്നത് ഒന്നിനെ തന്നെ, ഈ പാർത്ഥിവ തത്വത്തെ തന്നെ. അതോ അധ്യയവ തത് അന്നാദ്യപിജായതേ, അതുകൊണ്ട് എന്ത് വരുന്നു? അന്നാദ്യം അധികത്തക്കത്, അന്നമായി അധികത്തക്കതെല്ലാം അധ്യ ജലത്തിൽ നിന്നുണ്ടാവുന്നു. അതാണ് അടുത്ത് പറയുന്നത്, അന്ന ഭവതി അധ്യയവ തത് അധി അന്നാദ്യം ജായതേ, ജലത്തിൽ നിന്നും അന്നാദ്യം ഉണ്ടാവും. അധ്യയവ തത് അന്നാദ്യം അഭിജായതേ. അപ്പൊ നേരത്തെയും പറഞ്ഞു അന്നം, ഇവിടെ വീണ്ടും അന്നം എന്ന് പറയുന്നു. എന്തായാലും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു, താ അന്നം അസർജന്തേത് പൂർവം പൃഥ്വിയുക്ത പൂർവം. അന്നം അസർജന്ത, അവിടെ അന്നം എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിയാണ്, പൃഥ്വി എന്ന് മുമ്പ് പറഞ്ഞു. ഇഹതു ദൃഷ്ടാന്തെ അന്നം ചതാദ്യം ചെയ്തി വിശേഷണ ബ്രീഹിയവാഹ. ഇവിടെ ദൃഷ്ടാന്തത്തിൽ അന്നാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഹിയവാദികൾ, ധാന്യങ്ങൾ ജീവന്മാർ ഭക്ഷിക്കുന്നവ, അതിനുള്ള അന്നാദ്യം. മണ്ണ് ഭക്ഷിക്കാറില്ലല്ലോ സാധാരണ. അപ്പൊ അന്നാദ്യം എന്ന് പറഞ്ഞാൽ ബ്രീഹിയവാദികളെ സ്വീകരിക്കണം, മനുഷ്യൻ അല്ലെങ്കിൽ ജീവന്മാർ ഭക്ഷിക്കുന്നത്, പക്ഷി മൃഗാദികളെല്ലാം ഭക്ഷിക്കുന്നത്. അന്നഞ്ച ഗുരു സ്ഥിരം ധാരണം കൃഷ്ണൻ രൂപത പ്രസിദ്ധം. അന്നം എന്ന് പറഞ്ഞ എന്താണ്? ഗുരുവാണ്, ഗുരുത്വമുള്ളതാണ്. ജലത്തെ അപേക്ഷിച്ച് ജലത്തിനും ഗുരുത്വമുണ്ട്, പക്ഷെ ജലത്തെ അപേക്ഷിച്ച് അന്നത്തിന് കൂടുതൽ ഗുരുത്വമുണ്ട്. അഗ്നിയാണെങ്കിൽ ഗുരുത്വമില്ലാത്തതാണ്, വെയിറ്റല്ല. ഉണ്ടെന്നെ എടുത്ത് പറയുന്നു, ഗുരു സ്ഥിരം സ്ഥിരതയുള്ളതാണ്, ജലം എന്ന് പറയുന്ന സ്വന്തന സ്വഭാവമുള്ളതാണ്, ഒഴുകുന്നതാണ്, അതങ്ങനെയല്ല. ധാരണം മറ്റുള്ളവനെ ധരിക്കാൻ കഴിവുള്ളതാണ്. കൃഷ്ണം കൃഷ്ണവർണ്ണമാണ്, ജലത്തിന്റെ നേരെ വിപരീത വർണ്ണം. ജലത്തിനെ സംബന്ധിച്ച് ശുക്ലവർണ്ണമെന്ന് പറഞ്ഞു, നല്ല തെളിഞ്ഞ വർണ്ണം, സ്വച്ഛവർണ്ണം. ഇവിടെ കൃഷ്ണം കറുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, സ്വച്ഛതയ്ക്ക് നേരെ വിരുദ്ധമായ ഈ കാണുന്ന വർണ്ണങ്ങളെല്ലാം പൃഥ്വിയുടെ വർണ്ണങ്ങളാണ്. സ്വരൂപത പ്രസിദ്ധം.

ബ്രഹ്മേണം മഹേശ്വരേ യജ്ഞമിമം തദസ്രസ്രജോർവരം ശ്രാവ്യേണ ഹരിരാജോനി ഛന്ദാപോ ഹരിമദേ ശമോദേ സന്തോഷ്യാഃ ശ്രമോദേ സന്തു വശ്യാഃ ശമോദേ സന്തോപ്യാഹ്രമ്യാ കുംഭേ അനഭ്രയ ഖന

ബ്രഹ്മ പുരുഷേ ഇന്ദ്രാജാമധിക്ഷേ ോ ഭാവ്യംക്ഷേശ്വരവർണ്ണേനാഥോഷം യദ്ദേശയൻ മുഖം ബ്രാഹ്മണോക്ഷേമുഖമാസേദ്ധ്യാജാത മുരാജിന്ദ്രാണാജാ ോഷമസരാധ്യാത്രോകാൽപയോരാജേഷ്ടാധ്യോഷ ജ്യം ഗ്രേഷ്മരിഷ്മരക്ഷേണേവാസ്മാരസ്വാഹയാസ്മാരാവയ ജ്ഞാത്തമൃതമൃതാജ്യംക്രേവാരണ്യാണ്യാസ്തേ സപ്തസ്യാസന്ധരിഹരത്തെ സപ്തധരിഹസ്തദാ ദേവാദേവസ്ഥാരോഹരിവാണിവാണിർഭ്യസ്തരപരിചാരം സുഖമേകാരോഹിതാസ്വഭദ്രം ഹൃദയ ശ്രമാദ്രാ ഗുണരാജാരുഷ്യ ഭാരാ പുണ്യം പോ

ക്ഷത്രവരിഷ്ടൂലം അന്നം പൂർവാധാവോർജന്ദേശ്യുത്തരാവഹന്തു അതിരിന്ദ്രേണാം പുണ്യമേവ ശ്രവണക്ഷവിഷ്ടാസ്വർവതാംഗുഭക്തിം ഹാമേ മഹക്ഷേഷ്ഠീയാവോത്സരപദാധർമ്മ ക്ഷത്രാന്തരിക്ഷേക്ഷോ പ്രകൽഭയാം ചന്ദ്രമാരാണിമേതാനി സന്തോ അഷ്ടാവിംശാണി ശിവാനി ഷഡ്മാണി സഹയോഗം ഭജന്തു ജ്യോതം പ്രവധ്യേ ക്ഷേമം ചേമം പ്രവധ്യേ ജ്യോതിരാത്രാസ്തു സ്വസ്തിരം മേ പ്രാകസ്തോ രാഗന്തോ ദിവം തോ മൃഗം തോ ശുനം മേ അസ്തു സുഹൃമംഗേ സ്വസ്യാമത്യം ദത്താപുരഹരാഭിനന്ദന അലുഹം വരിഹവം വരി പാകം വരിക്ഷവം സർവൈർമേ ശരംഭാം പരാം സവിതസ്വ

ശ്രേവാദിത്യേവാദിത്യാനാം മഹാമാനം ഭുവനക്ഷ്യവാനാം ഘോരോ ദേവാനാഞ്ജയുലസ്ഥാന് അസ്മാകലിംഗസ്തമേനസ്മാകം യാഗരസ്ഥാചരന്തോ അസ്മാകം ലീലാ ഉത്തരം അസ്മാന്തേനാഹരേഷു ഇതവൃക്ഷേരോ വസാനമാഗാം ശിവേനേശ്യാഗൃഹയോവാസ്മാരിഷോഭവന്തോയസ്തു യഥാഭയോഹിന്ദ്രയമനോരാധംഭരമാണോരാധ്യാത്മജിപദാ ചാനസ്തേന

0: ക്ഷീം സോദയാമിതേന്ദ്രോയ്യാണം മാണം മാോ പാണം മാഹോ വായുരോരഭന് ആയുർവേദാശ്മാവശം േവാദിവിവേകാദി
1: ഭഗവത്നാൻ മേ പിന്തിരേ പിതരായ
0: ശ്രീഹിരേ സർവാണം ദുർഹാരന്ത ശ്രീഹിരേ